ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 2. മലയാള വർഷം 1201, കർക്കിടകം 8. 2026 ജൂലൈ 24, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 49 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഖുറാൻ പാരായണം, തുടർന്ന് ഏതാനും ഭക്തിഗാനങ്ങൾ, 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 കൽപ്പേനി ദ്വീപിലെ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ പ്രൈമറി സ്കൂൾ അധ്യാപികയും കൽപ്പേനി സ്വദേശിയുമായ ജസീറ ബീഗം എം പി അവതരിപ്പിക്കുന്ന ഫടിപ്പും ഫലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ലഹരിക്കേസുകളിലെ അന്വേഷണവും നടപടികളും ശക്തിപ്പെടുത്താൻ എക്സൈസ് വകുപ്പ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിച്ചു. അഡീഷണൽ എക്സൈസ് കമ്മീഷണർക്കാണ് പുതിയ വിഭാഗത്തിന്റെ മേൽനോട്ട ചുമതല. സിക്കിം ടണൽ ദുരന്തം. അപകടത്തിൽപ്പെട്ട് കാണാതായ മലയാളിയുടെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മലയാളി ഉൾപ്പെടെ 25 പേരാണ് മരണപ്പെട്ടത്. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് PSC റദ്ദാക്കിയ കമ്പനി കോർപ്പറേഷനുകളിലെ LGS രണ്ടാംഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയാണ് പരീക്ഷ. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിച്ച ദീർഘദൂര ഭൂവ്യോമ മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണം വിജയം. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലാണ് പരീക്ഷണം നടത്തിയത്. കലാലയങ്ങളിൽ റാഗിംഗ് തടയാനുള്ള നിയമനിർമ്മാണത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഉപാധ്യക്ഷനും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അംഗങ്ങളായ വിദഗ്ധ സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. കോമൺവെൽത്ത് ഗെയിംസിന് ഗ്ലാസ്ഗോയിൽ തുടക്കം. ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ ബോക്സിംഗ് താരം ലൌലിന ബോർഗോഹെയ്ൻ. സിംബാബ്വേക്ക് എതിരായ ഒന്നാം 2020 ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 18 പന്തിൽ 50 റൺസ് തികച്ച വൈഭവ് സൂര്യവംശി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായി.
1: ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകമുയർത്തി നാട്ടിലെയും മറുനാട്ടിലെയും വിനോദസഞ്ചാരികളെ കേരളത്തിന്റെ ബീച്ചുകളിലേക്കും കായലോരങ്ങളിലേക്കും ക്ഷണിക്കുമ്പോൾ അവരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതല്ലേ? കേരളത്തിലെ ബീച്ചുകളിൽ ജോലി ചെയ്യുന്ന ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി. ദുഷ്കരവും

0: അപകട സാധ്യതയുള്ളതുമായ ജോലിക്ക് താരതമ്യേന കുറഞ്ഞ ദിവസവേതനമാണ് നൽകുന്നത്. അത് തന്നെ കിട്ടിയിട്ട് 4 മാസം കഴിഞ്ഞുവെന്ന് ലൈഫ് ഗാർഡുകൾ പരാതിപ്പെടുന്നു. ലൈഫ് ഗാർഡ് രാജു പീറ്റർ:
1: ഈ മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം റെഡ് സീസൺ ആണ്. ഈ റെഡ് സീസണിലും കഴിഞ്ഞ് പോയ റെഡ് സീസണിലൊക്കെ ശരിക്കും ഒരാള് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അവർ രക്ഷപ്പെട്ട് സ്വയം രക്ഷപ്പെട്ട് കയറാൻ. അപ്പൊ നമ്മൾ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾ കുറച്ച് രണ്ട് വള്ളങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ 10-12 പേര് എപ്പിച്ചുവിട്ട് തന്നെ ഉണ്ടാവും. ഈ ഒരാൾ വീണ് ഞങ്ങൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ അവിടെ എത്തിയില്ലെങ്കിൽ അകര ആ ഏരിയ അങ്ങനെയാണ്, മൊത്തം ചുഴിയാണ്. പെട്ടെന്ന് ആള് താഴ്ന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മൂലപ്പുഴ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അത്രയും റിസ്ക് എടുത്ത് ഇപ്പൊ നമ്മളവര് പിടിക്കാൻ പോകുന്നതിൽ അവര് ഫുള്ള് പവറെടുത്തായിരിക്കും നമ്മളെ പിടിക്കുന്നത്. അപ്പൊ നമ്മളുടെ വെള്ളത്തിൽ പോയ അവസരമുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മള് ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ റിസ്ക് ആണ്, ശരിക്കും നല്ല റിസ്ക് ആണ്. നമ്മൾ രക്ഷപ്പെടുത്താൻ പോകുന്ന നമ്മുടെ ജീവനും ഭയങ്കര റിസ്ക് ആണ്. 20 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. ഈ അടുത്ത കാലത്ത് കുറച്ച് നടന്നിരിക്കുന്ന സംഭവം എന്നുള്ളത് നമുക്ക് എന്താ നമുക്ക് ഒരു ഇൻഷുറൻസോ ഒരു ഒന്നുമില്ല. ഈ പറഞ്ഞ പോലത്തെ ഈ ശമ്പളം തന്നെ വന്നിട്ട് ഇപ്പൊ 4 മാസം.
0: ഇത് വെറുമൊരു തൊഴിൽ പ്രശ്നമല്ല, പൊതുജനങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഏറ്റവും അപകടകരമായ സിവിലിയൻ ജോലികളിൽ ഒന്നാണ് ലൈഫ് ഗാർഡുകൾ ചെയ്യുന്നത്. പ്രക്ഷുബ്ധമായ കടലിലും പ്രവചനാതീതമായ കാലാവസ്ഥയിലും അവർ നടത്തുന്ന ഓരോ രക്ഷാപ്രവർത്തനത്തിലും പരിക്കിന്റെയോ എന്തിന് മരണത്തിന്റെ പോലും സാധ്യതയുണ്ട്.
2: എനിക്കിപ്പം 4 മാസമായിട്ട് സാലറി വന്നിട്ടേ ഇല്ല.
0: കണ്ണൂർ അഴീക്കോട് നിന്ന് ശ്രീനാഥ്:
2: പുതിയ ഭരണമൊക്കെ മാറി, ഭരണാനുമതി കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. നമ്മളിപ്പോ ഇവിടെ എന്തെങ്കിലും അപകടത്തിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഫൈബർ ബോട്ട് ഉണ്ട്. അപ്പൊ ആ ഫൈബർ ബോട്ട് കൊണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തലാണ്. നമ്മളിപ്പം മത്സ്യബന്ധന ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് ഈ 9 പേര്. ജോലി ഉപേക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു സീ റെസ്ക്യൂ ഗാർഡ് എന്നുള്ള ഒരു തസ്തികയിൽ ഇപ്പം ജോലി ചെയ്യുന്നത്. 4 മാസമായിട്ട് സാലറി വരാതിരുന്നാലെന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബവും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയല്ലേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കടലിൽ പണി ഉപേക്ഷിച്ചിട്ടാണല്ലോ ഈ ജോലി എടുക്കുന്നത്. അപ്പൊ കടലിലെ ജോലിയിൽ ഇപ്പം സീസണായിട്ട് ഉള്ള സമയമാണ് ഇത്. അപ്പൊ ആ ജോലിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയായി.
0: ലൈഫ് ഗാർഡുകൾ ഉയർത്തുന്ന പ്രധാന ആശങ്കകളിൽ ഒന്ന് ഉത്തരവാദിത്വവും പ്രതിഫലവും തമ്മിലുള്ള പൊരുത്തക്കേടാണ്. ടൂറിസം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകളിൽ ഒന്നായി വളർന്നിട്ടുണ്ടെങ്കിലും ബീച്ചുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്ന ലൈഫ് ഗാർഡുകൾക്ക് ഇപ്പോഴും കുറഞ്ഞ വേതനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പൂന്തുറ സ്വദേശി സിമിയോൺ:
3: പറക്കേറ്റ 5 തെങ്ങ് മാമ്പള്ളി വരെ ഉള്ള ആൾക്കാർ ഇതിനകത്ത്. നമുക്ക് എല്ലാവർക്കും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ആണ് ഡ്യൂട്ടി. ഷിഫ്റ്റ് അനുസരിച്ചാണ് വരുന്നത്. ഷിഫ്റ്റ് അനുസരിച്ച് നമുക്ക് 1 മാസം 27 ദിവസമാണ് ഡ്യൂട്ടിക്ക് വരേണ്ടത്. നമ്മൾ ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ദിവസം 780 രൂപയാണ് ശമ്പളം. അതിപ്പോ കൂടിയതിന്റെ ഇതിൽ വ്യത്യസ്തമാണ്. പക്ഷേ ഈ ശമ്പളം പോലും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് പറ്റുമ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, സാധിക്കില്ല. ഈ അത് കാരണം എനിക്ക് 3 കുട്ടികളാണ്, ഭാര്യയും 3 മക്കളും അമ്മയും ഉള്ളതാണ് എന്റെ. ഞങ്ങളിപ്പോ ഇതിൽ ഇപ്പം മറ്റു ജോലിക്കൊന്നും പോകാതെ ഇതിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കിപ്പം ജീവിത ചെലവ് തന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ. ഇതിൽ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ശമ്പളങ്ങൾ തിരിച്ചും കൂടെ വരുമ്പോഴേക്ക് നമുക്കത് തിരിച്ചിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പൊ ഒരുപാട് പേര് ലീവ് എടുക്കുന്നുണ്ട്. കാരണം അവരുടെ ഫാമിലിയിലെ സാമ്പത്തിക പ്രശ്നം കാരണം തിരിച്ചിരിക്കാൻ പറ്റാത്ത മറ്റു പല ജോലികളും അന്വേഷിച്ച് പോകുന്നുണ്ട്. ഇടയ്ക്ക് ശമ്പളം കിട്ടാതിരിക്കുമ്പോ അവര് പറയുന്നത് നമ്മൾ മാക്സിമം ശ്രമിക്കാം, മാക്സിമം ശ്രമിക്കാം എന്നുള്ള ഒരു കാര്യം പറയുന്നതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ഇത് അവർ പറയുന്നില്ല. നമ്മുടെ ചെലവ് നോക്കേണ്ടത് ഇപ്പൊ നമ്മള് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ച് ഓരോ ദിവസങ്ങളിൽ നമ്മൾ മറ്റെന്തെങ്കിലും പണിക്ക് പോയാലോ. ഇതില് നമ്മള് ജോലി ചെയ്യുന്ന 42 പേര് മത്സ്യത്തൊഴിലാളികളാണ്.
0: ശമ്പളത്തിനായി കാത്തിരിക്കേണ്ടി വരുമ്പോൾ വീട്ടു ചെലവുകൾ നിറവേറ്റാൻ ലൈഫ് ഗാർഡുകൾ കടക്കെണിയിലാകുന്നു. അത്തരം കാലതാമസങ്ങൾ മനോവീര്യത്തെ ബാധിക്കുകയും പരിചയസമ്പന്നരായ ലൈഫ് ഗാർഡുകൾ തൊഴിൽ ഉപേക്ഷിക്കുന്നതായും പറയപ്പെടുന്നു.
2: 2013-14 കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ജോലി കയറിയത്.
0: ആലപ്പുഴ ബീച്ചിലെ ലൈഫ് ഗാർഡ് കുഞ്ഞുമോൻ:
2: ജോലി കയറിയെങ്കിലും അത്ര സുരക്ഷിതമല്ലായിരുന്നു. കാര്യം ഒരു സാമൂഹ്യ സുരക്ഷ എന്ന രീതിയിൽ ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് തന്നെ ഞങ്ങൾ ജോലി ചെയ്തിരുന്നത്. 8 വർഷക്കാലത്തോളം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു. ആലപ്പുഴ ബീച്ചില് മാത്രമല്ല അർത്തെങ്കിൽ ബീച്ചില്, അഴീക്കല് ബീച്ചില് എന്നീ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം തുച്ഛമായിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങൾ സാധാരണമായിട്ട് പുറത്ത് നടത്തി. എന്നാലും ഞങ്ങൾ ഫ്ലഡിന്റെ സമയത്തൊക്കെ ഞങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്നു. വളരെ പൊതു സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന പരിഗണന വളരെ പരിതാപകരമായിരുന്നു. ജോലിക്ക് കയറിയിരുന്നെങ്കിലും 8 വർഷത്തോളം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു. കടലും കായലും എല്ലാ മേഖലകളിലും ഞങ്ങൾ ജോലി ചെയ്തു. ജീവമ്പണം വെച്ചാണ് ജോലി ചെയ്തിരുന്നത്. ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, കായലിലും അതെ കടലിലും അതെ. എന്നാൽ ഞങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന ഞങ്ങൾക്ക് ഓഫീസിൽ നിന്നും കിട്ടിയിരുന്നില്ല. അതുപോലെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഫാമിലിയാണ്, മക്കളുണ്ട്. സമയത്തും കടൽക്ഷോഭവും പ്രകൃതി ദുരിതങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കാറുണ്ടായിരുന്നു. ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് ഒരുപാട് തവണകളായി ഞങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷേ ആ ഒരു പരിഗണന എങ്ങനെ നിന്നും കിട്ടിയിരുന്നില്ല. എങ്കിലും ഞങ്ങൾ തുച്ഛമായ വേതനം, വെറും തുച്ഛമായ വേതനത്തിനാണ് ഞങ്ങൾ ജോലി ചെയ്തിരുന്നത്.
0: സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ.
4: ആ ലൈഫ് ഗാർഡുകളിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കാണ് കൂടുതൽ പരിഗണന കിട്ടിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്ഥിര നിയമനമല്ലാത്ത ജോലിയായതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കിട്ടാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പല ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ലൈഫ് ഗാർഡുകളിലെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും നിന്നുപോകുന്നത്. അത് ഒരു അനീതിയാണ്. ആ വിഭാഗത്ത് ജോലി ചെയ്യുന്നവരുള്ള മാനസികമായ സംഘർഷം കൂട്ടും, അവർക്ക് അതിനോടുള്ള ആത്മാർത്ഥ ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൃത്യമായ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും സ്ഥിര നിയമനത്തിലുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. കൂടാതെ അവരെ സ്ഥിരപ്പെടുത്തണം.
0: പല തീരദേശ ലൈഫ് ഗാർഡുകളും കരാറിലോ ഔട്ട്സോഴ്സ് ക്രമീകരണങ്ങളിലോ ആണ് നിയമിക്കപ്പെടുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ജോലി സ്ഥിരതയോ വിരമിക്കൽ ആനുകൂല്യങ്ങളോ ഇല്ല. വർഷങ്ങളുടെ പരിചയവും കായികശേഷിയും ആവശ്യമുള്ള ഒരു തൊഴിലിന് ജോലി സ്ഥിരതയും ആനുകൂല്യങ്ങളുമുള്ള ഒരു ഘടനാപരമായ സേവന ചട്ടക്കൂട് ആവശ്യമല്ലേ എന്ന് ഇവർ ചോദിക്കുന്നു.
5: 2018 പ്രളയത്തിന് മത്സ്യത്തൊഴിലാളികൾ പോയി രക്ഷപ്പെടുത്തിയതിന്റെ കാര്യത്തിൽ
0: കരുനാഗപ്പള്ളി ആലപ്പാട് പഞ്ചായത്തിൽ നിന്ന് രാം ശാന്ത്.
5: അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് ഗോവയിൽ വെച്ച് ഗവൺമെന്റ് ആയിട്ടൊരു, അതായത് NIWC എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ വാട്ടർ ഫോഴ്സിൽ ഒരു ട്രെയിനിങ് ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ കടലിൽ വെച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പ്രോപ്പറായിട്ട് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആണ് ഗോവയിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തത്. ഏകദേശം 700 മത്സ്യത്തൊഴിലാളികൾക്കാണ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും തിരിച്ചു നാട്ടി വന്നു. നാട്ടി വന്നപ്പോഴാണ് ഇതേപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ട്രെയിനിങ് കിട്ടിയ മത്സ്യത്തൊഴിലാളികളെ അതിനുവേണ്ടി നിയമിച്ചു. അങ്ങനെയാണ് ഈ സീ റെസ്ക്യൂ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു ടീമിനെ രൂപീകരിച്ചത്. ഏകദേശം ഒരു 100 എടുക്കണം എന്നായിരുന്നു പ്ലാൻ. 100 എടുത്തു. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് മുതലപ്പൊഴിയിലാണ്. അപ്പൊ അവിടെ അധികം ആൾക്കാരെ എടുത്തിട്ടുണ്ട്. പ്രളയത്തിന് പോയവര് മത്സ്യത്തൊഴിലാളിയുടെ മക്കളായിരിക്കണം, മത്സ്യത്തൊഴിലാളിയായിരിക്കണം, മത്സ്യവീട്ടിലെ ബുക്ക് വേണം, പ്രളയത്തിന് പോയിട്ടുള്ള തെളിവ് വേണം. ഇതൊക്കെയായിരുന്നു മാനദണ്ഡം. ഞങ്ങൾ എല്ലാവരും എടുത്തു. ആദ്യം ഒരു 6 വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ ശമ്പളം കിട്ടാൻ താമസമാണ്. എന്ന് വെച്ചാൽ 2-3 കൂടുമ്പോഴായിരുന്നു പിന്നെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. BD ഓഫീസിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇതുവരെ അതിനുള്ള ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് ആരോട് പോയി സംസാരിക്കണം എന്നുപോലും കറക്റ്റായിട്ട് അറിയത്തില്ല.
0: പരാതികൾക്ക് താൽക്കാലിക നടപടികൾ എടുക്കുന്നതിനേക്കാൾ സമഗ്രമായ ഒരു നയമാണ് പരിഹാരത്തിന് വേണ്ടത്. കൃത്യമായ പ്രതിമാസ ശമ്പളത്തോടൊപ്പം റിസ്ക് അലവൻസ്, ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ്, വാർഷിക മെഡിക്കൽ പരിശോധനകൾ, പരിശീലനം, ആധുനിക ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ആഘാതകരമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള മനഃശാസ്ത്ര കൌൺസിലിംഗ് എന്നിവ ലൈഫ് ഗാർഡുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും സന്ദർശക സുരക്ഷാ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും.
6: ഞങ്ങൾ ഇത്രയും നാളുമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട്
0: ആലപ്പുഴ നിന്നും ഡാരിയൽ ഫ്രാൻസിസ്.
6: ആരെങ്കിലും നമ്മൾ സേവ് ചെയ്യേണ്ട വന്നാൽ പോലും നമ്മൾ അത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് പോലും നമുക്ക് അത് റിപ്പോർട്ടൊന്നും ആകത്തില്ല. കാരണം ഞങ്ങളിവിടെ BTPC കൊണ്ടൊരു ടൂറിസത്തിന്റെ കീഴിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ. അവിടെ 2 കാറ്റഗറി ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ DTPC ടൂറിസം ഉണ്ട്, പിന്നെ KTDC ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ട്. അവരുടെ 5 കാണും, ഞങ്ങൾ 3 സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടും നമ്മുടെ ജീവനൊന്നും ഒരു സുരക്ഷിതത്വം പോലും ഇല്ല. നമ്മൾ ഒരുപാട് പേര് അവിടുന്ന് സേവ് ചെയ്ത് വിട്ടിട്ട് പോലും ഒരു കൊറോണ വന്ന ബേസ് ആയിട്ട് നമ്മൾ ആ ജോലിയിൽ നിന്ന് തിരിച്ചുവിടുകയാണ് ചെയ്തത്. സാമ്പത്തിക മാന്ദ്യമെന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഐറ്റംസ് എല്ലാം ഞങ്ങൾ കൊണ്ടായിരുന്നു. എന്ന് നമുക്ക് വർഷാവർഷം ഒരു ട്രെയിനിങ് തരുന്ന ഒരു ഇതുണ്ട്. ഞങ്ങളൊരു ട്രെയിനിങ് തരാനും ആരും നോക്കിയിട്ടില്ല. ലൈഫ് ഗാർഡിന് ചേരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പൂനെ പോയിട്ട് പൂനെയിലെ സാർമാർ വന്ന് കോവളത്ത് നിങ്ങളൊരു ടെസ്റ്റ് ഒക്കെ പാസ്സായത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇടുന്ന ഞങ്ങൾ ഇതിൽ കയറിയതല്ല. എന്നിട്ട് നമുക്ക് അതിന്റെ ഒരു വില പോലും ഇവരാരും തരത്തില്ല.
0: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് മധ്യമേഖല ജോയിന്റ് ഡയറക്ടർ സുഗന്ധകുമാരി KV.
7: 6 അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പുതിയ സർക്കാർ വെച്ചിട്ടുള്ളത് അതിൽ 20% ആദ്യം അനുവദിച്ചായിരുന്നു. പഴയ സർക്കാർ വെച്ചിരുന്നതിനനുസരിച്ച് 20% അതുള്ളത് കൊടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് വർക്കിംഗ് ഗ്രൂപ്പ് കൂടി ഗവൺമെന്റ് അംഗീകരിച്ച് ഉത്തരവാദിത്വം മുറയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പെൻഡിംഗ് വന്നത്.
0: കയ്യടി കിട്ടിയാലും ഇല്ലെങ്കിലും കേരളത്തിലെ ലൈഫ് ഗാർഡുകൾ കടലിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കും. തിരമാലകൾക്കും മരണത്തിനുമിടയിൽ ഭയമില്ലാതെ നിൽക്കണമെന്ന് അവരോട് ആവശ്യപ്പെടണമെങ്കിൽ കരയിൽ അവർ നേടുന്ന സാമ്പത്തിക അനിശ്ചിതത്വം ഇല്ലാതായേ മതിയാവൂ.
8: പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസ.
9: മൻ കി ബാത്ത്,
10: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
9: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
10: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
9: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ
10: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
9: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ. ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
10: തുടർന്ന് മലയാള പരിഭാഷ.
9: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7.5 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്രസിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി TE സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണനേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജംപ് താരം ആൻസി ജിസോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം 10:00 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻരാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. എസ് സി എസ് ടി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പി ഐ ബി കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പി ഐ ബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനായിരുന്നു. പി ഐ ബി കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ വെളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ഒ വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ എം എൽ എ പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം പി എസ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോ ഹെർട്സ്.

ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ, 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 കൽപ്പേനി ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ പ്രൈമറി അധ്യാപികയും കൽപ്പേനി സ്വദേശിയുമായ ജസീറ ബീഗം MB അവതരിപ്പിക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും ചിലയിടങ്ങളിൽ ഇടവിട്ടുള്ള മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇപ്പോൾ ഖുർആൻ പാരായണം കേൾക്കാം.

0: الحي وترزق من تشاء بغير حساب.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാരായണം. ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മുസ്തഫ പി ടിയുടെ വരികൾക്ക് ഫിറോസ് നാദാപുരം സംഗീതം പകർന്ന് ഫർഹാന ആലപിച്ചത്.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്ന് തന്നെ രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാം. കേൾക്കുവാൻ മറക്കേണ്ട, ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മൻ കി ബാത്.
1: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496 2823 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496 2823
2: ദ്വീപ് വിശേഷം.

അറിയിപ്പ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൊച്ചിയിലുള്ള നമ്പർ 14 എയർമാൻ സെലക്ഷൻ സെന്റർ കമാൻഡിംഗ് ഓഫീസർ അഗ്നിവീർ വായു ഇൻടേക് 2/2027 റിക്രൂട്ട്മെന്റിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ചുമതല കൊച്ചിയിലെ നമ്പർ 14 എയർമാൻ സെലക്ഷൻ സെന്ററിനാണ് നൽകിയിരിക്കുന്നത്. നിശ്ചിത യോഗ്യതകളുള്ള വിവാഹിതരല്ലാത്ത ഇന്ത്യൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അഗ്നിവീർ വായു തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. യോഗ്യതകളും മാനദണ്ഡങ്ങളും മറ്റ് വിശദ വിവരങ്ങളും അടങ്ങുന്ന വിജ്ഞാപനം വായിക്കുവാനും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുവാനും IAF recruitment.edcil.co.in എന്ന റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. ഈ മാസം 26 രാത്രി 11 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. ഓൺലൈൻ പരീക്ഷ 2026 സെപ്റ്റംബർ 22-23 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു.

മറ്റൊരറിയിപ്പ്, ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 സെക്ഷൻ 31 പ്രകാരം ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം, സംഭരണം, വിതരണം അല്ലെങ്കിൽ വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും നിയമാനുസൃത ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, താൽക്കാലിക കച്ചവടക്കാർ, തട്ടുകടകൾ, വീടുകൾ കേന്ദ്രീകരിച്ച് പലഹാരങ്ങളും ഭക്ഷണവും പാകം ചെയ്ത് വിൽപ്പന നടത്തുന്നവർ, തെരുവ് കച്ചവടക്കാർ, മത്സ്യം, മാംസം, പോൾട്രി മുതലായവ വിൽക്കുന്നവർ എല്ലാവരും തന്നെ നിയമാനുസൃതമായ ലൈസൻസോ രജിസ്ട്രേഷനോ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പുതിയ നിയമപ്രകാരം 1.5 കോടി വാർഷിക വരുമാനമുള്ളവർ ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷനും 1.5 കോടി മുതൽ 50 കോടി വരെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസും 50 കോടിയിൽ കൂടുതൽ വിറ്റുവരവുള്ളവയ്ക്ക് സെൻട്രൽ ലൈസൻസും നിർബന്ധമാണ്. കൂടാതെ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഒരേ സമയത്ത് തന്നെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലഭ്യമാക്കാവുന്നതാണ്.

ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി FOS COS ഹെൽപ്പ് ഡെസ്ക്, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസുമായി നേരിട്ടോ അല്ലെങ്കിൽ 800-425-1833 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 800-425-1833.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
1: ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विहित कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28നാണ് വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു

0: പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ് പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് സർദാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുഷിയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുഷ്യ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
0: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ വീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, യുകെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7:35. 9:00.

0: ഫാട്ടുപെട്ടി. ആകാശവാണി കവരത്തിയുടെ ഫാട്ടുവെട്ടി എന്ന പരിപാടിയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസസിലാണ്. ഇന്ന് ഫാട്ടുവെട്ടിയിൽ പങ്കെടുക്കാനായിട്ട് ഒരാളുണ്ട്, നമുക്ക് അയാളെ പരിചയപ്പെടാം.
1: എന്റെ പേര് നെമീറ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസസിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നു.
0: ഓക്കെ, നെമീറ കവർത്തി തീവുകാരിയാണോ?
1: അല്ല, ഞാൻ കിൽത്താൻ തീവുകാരിയാ.
0: കവർത്തിയിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി?
1: ഞാനിപ്പോ 3 വർഷമായി.
0: ഈ വർക്ക് തുടങ്ങിട്ട്, അതായത് ജോലിയിൽ കയറിയിട്ട് എത്ര വർഷമായി?
1: ജോലിയിൽ കയറിയിട്ട് ഒരു 15 വർഷത്തോളമായി കാണും. 2011 ഞാൻ ജോലിയിൽ കയറുന്നത്.
0: അപ്പൊ ഈ ജോലി എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടതാണോ, എങ്ങനെയാണ്?
1: അതെ, എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ജോലിയിൽ വന്നത്. അൽഹംദുലില്ലാ, നല്ല രീതിയിൽ പോകുന്നുണ്ട്.
0: വളരെ സന്തോഷം. ആകാശവാണിയുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ, കേൾക്കാറുണ്ട്, ഇടക്കൊക്കെ കേൾക്കാറുണ്ട്.
0: പ്രോഗ്രാമൊക്കെ ഇഷ്ടമാണല്ലേ?
1: ആ, ഇഷ്ടമാണ്, വളരെ നല്ല പ്രോഗ്രാമാണ്.
0: അപ്പൊ എന്തായാലും ഫാട്ടുവെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ താമരക്കുരുവിക്ക് തട്ടമിട് എന്ന പാട്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.
0: ഓക്കെ, തീർച്ചയായിട്ടും ഈ പാട്ട് എനിക്ക് വെച്ചുതരാം. ഡെഡിക്കേഷൻ ഉണ്ട്, പറഞ്ഞോളൂ.
1: എന്റെ ഫാമിലിക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: ഓക്കെ, ഒരുപാട് നന്ദി ഈ പാട്ടുവെട്ട് എന്ന പരിപാടി പങ്കെടുത്തതിൽ.
1: താങ്ക് യു.

0: അവതരണം സബീനാബി കേളസറാമ്പി. ഫാക്ട് ഫെട്ടി.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കടലക്കൊത്ത വായിളക്കിനാവും കണ്ടു.

0: കൊണ്ടലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട്, ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടും.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരുടെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
3: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിൻ ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282333 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496

0: ആകാശവാണി കവരത്തി. ഫടിപ്പും ഫുലിമയും, വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫുലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തുമായ അലക്സാണ്ടർ ഡ്യൂമാസിനെ കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപികയായ കൽപ്പേനി ദ്വീപ് സ്വദേശിനി ജസീറ ബീഗം.
1: എല്ലാവർക്കും നമസ്കാരം. പുസ്തകങ്ങൾ വെറും കടലാസിൽ അച്ചടിച്ച അക്ഷരങ്ങളല്ല, കാലത്തെ അതിജീവിക്കുന്ന മനുഷ്യഹൃദയങ്ങളുടെ ശബ്ദമാണ്. സാഹിത്യത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ. ഇന്ന് ജൂലൈ 24, ഫ്രഞ്ച് എഴുത്തുകാരനായ അലക്സാണ്ടർ ഡ്യൂമാസിന്റെ ജന്മദിനം. ഇന്ന് നാം ഓർക്കുന്നത് ഒരു എഴുത്തുകാരനെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ ഭാവനയ്ക്ക് ചിറകുകൾ നൽകിയ ഒരു മഹാപ്രതിഭയാണ്. 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കഥകൾ ഇന്നും പുതുമയോടെ വായിക്കപ്പെടുന്നു. കഥാപാത്രങ്ങൾ ഇന്നും ജീവിക്കുന്നു, ആശയങ്ങൾ ഇന്നും പ്രചോദനം നൽകുന്നു. അങ്ങനെയുള്ള മഹാനായ സാഹിത്യകാരനാണ് അലക്സാണ്ടർ ഡ്യൂമാസ്. 1802 ജൂലൈ 24 ഫ്രാൻസിലെ വില്ലേഴ്സ് കോട്രേ എന്ന ചെറിയ പട്ടണത്തിൽ ജനിച്ച ആ ബാലൻ ഒരു ദിവസം ലോകം മുഴുവനും അറിയപ്പെടുന്ന എഴുത്തുകാരനാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവ് തോമസ് അലക്സാണ്ടർ ഡ്യൂമാസ് ഫ്രഞ്ച് സൈന്യത്തിലെ ധീരനായ ജനറലായിരുന്നു. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. പലർക്കും അത്തരം സാഹചര്യങ്ങൾ വന്നാൽ സ്വപ്നങ്ങൾ അവിടെ അവസാനിപ്പിക്കും. എന്നാൽ ഡ്യൂമാസിന് അതൊരു പുതിയ തുടക്കമായിരുന്നു. ചെറുപ്പം മുതൽ പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാർ. ഓരോ പുസ്തകവും അദ്ദേഹത്തെ പുതിയ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വായനയിലൂടെ വളർന്ന ആ ഭാവന ഒരു നാൾ സ്വന്തം കഥകളായി ലോകത്തിന് സമ്മാനിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. യൗവനത്തിലെത്തിയപ്പോൾ അദ്ദേഹം പാരീസിലേക്ക് യാത്രയായി. സ്വപ്നങ്ങൾ വലുതായിരുന്നു, പക്ഷേ ജീവിതം എളുപ്പമായിരുന്നില്ല.

ചെറിയ ജോലികൾ ചെയ്തു. പകൽ ജോലി, രാത്രി വായനയും എഴുത്തു. പരാജയങ്ങൾ വന്നെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. ഒടുവിൽ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ലോകം ഒരിക്കലും മറക്കാത്ത നോവലുകൾ അദ്ദേഹം രചിച്ചു. 1844 പ്രസിദ്ധീകരിച്ച ദ ത്രീ മസ്കിറ്റീസ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. ഒരു യുവാവ്, മൂന്ന് ധീരന്മാർ, ശക്തമായ സൗഹൃദം, അനീതിക്കെതിരായ പോരാട്ടം, ഈ ഘടകങ്ങൾ ചേർന്നപ്പോൾ സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സാഹസിക നോവലുകളിൽ ഒന്നായി അത് പിറന്നു. ഡി ആർട്ടഗ്നൻ, ആത്തോസ്, പോർത്തോസ്, അറാമിസ്, ഈ നാല് പേരുകൾ ഇന്നും ലോകമെമ്പാടും അറിയപ്പെടുന്നു. അവരുടെ ശക്തി വാളിലല്ലായിരുന്നു, പരസ്പര വിശ്വാസത്തിലായിരുന്നു. അവരുടെ പ്രശസ്തമായ മുദ്രാവാക്യം ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ആൾ ഫോർ വൺ, വൺ ഫോർ ആൾ. ഈ ഒരു വാചകത്തിൽ ജീവിതത്തിന്റെ വലിയൊരു തത്വമുണ്ട്. ഒരു ക്ലാസ്സിൽ എല്ലാവരും പരസ്പരം സഹായിച്ചാൽ പഠനം എളുപ്പമാകും. ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ പ്രശ്നങ്ങൾ ചെറുതാകും. ഒരു സമൂഹം മുന്നേറണമെങ്കിൽ സഹകരണവും വിശ്വാസവും അനിവാര്യമാണ്. ഡ്യൂമാസ് ഒരു സാഹസിക കഥ മാത്രമല്ല എഴുതിയത്, നല്ല മനുഷ്യരായി എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാവന അവിടെ അവസാനിച്ചില്ല. അതേ വർഷം തന്നെ അദ്ദേഹം ലോക സാഹിത്യത്തിലെ മറ്റൊരു അമൂല്യ സൃഷ്ടി സമ്മാനിച്ചു, ദ കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ. ഈ നോവലിലെ നായകൻ എഡ്മണ്ട് ഡാൻഡ്രസ് എന്ന യുവ നാവികനാണ്. ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിച്ച സാധാരണ യുവാവ്, പക്ഷേ മറ്റുള്ളവരുടെ അസൂയ കാരണം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാകുന്നു. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തകരുന്നു. എന്നാൽ ഡ്യൂമാസ് തന്റെ നായകനെ നിരാശയുടെ പ്രതീകമാക്കിയില്ല. ജയിലിൽ കഴിയുന്ന ഓരോ ദിവസവും എഡ്മണ്ട് പഠനത്തിനും ചിന്തയ്ക്കും ആത്മവികസനത്തിനും ഉപയോഗിച്ചു. അവിടെയാണ് ഡ്യൂമാസ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. സമ്പത്ത് നഷ്ടപ്പെടാം, പദവി നഷ്ടപ്പെടാം, സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടാം, പക്ഷേ അറിവ് ആർക്കും കവർന്നെടുക്കാനാവില്ല, അത് ആർക്കും നഷ്ടപ്പെടുത്താനുമാവില്ല. അതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ശക്തി. വർഷങ്ങൾക്ക് ശേഷം എഡ്മണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അദ്ദേഹം പ്രതികാരം മാത്രം ചെയ്യുന്നില്ല, തന്റെ ആത്മവിശ്വാസവും മാനദ്യം വീണ്ടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ദ കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ പ്രതികാരത്തിന്റെ കഥയേക്കാൾ പ്രതീക്ഷയുടെ കഥ എന്ന നിലയിലാണ് ലോകം ഏറ്റെടുത്തത്. ഒരു പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല, വീണ്ടും എഴുന്നേൽക്കാൻ തയ്യാറാകുന്ന മനസ്സാണ് യഥാർത്ഥ വിജയം. അദ്ദേഹത്തിന്റെ കഥകളിൽ സാഹസികതയും ചരിത്രവും വികാരവും ഒരുമിച്ച് ചേരുന്ന അപൂർവമായൊരു മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നോവലുകൾ വായിക്കുമ്പോൾ നാം വെറും അക്ഷരങ്ങൾ വായിക്കുകയല്ല, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. കൊട്ടാരങ്ങളിലൂടെ നടക്കുന്നതും കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതും യുദ്ധഭൂമിയിലെ വാക്കുകളുടെ ശബ്ദം കേൾക്കുന്നതും പോലെ തോന്നും. ഇതാണ് ഡ്യൂമാസിന്റെ എഴുത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചരിത്രത്തെ അദ്ദേഹം ഒരിക്കലും വിരസമാക്കിയില്ല. ഫ്രാൻസിന്റെ രാജാക്കന്മാരും രാജ്ഞിമാരും കൊട്ടാരങ്ങളും യുദ്ധങ്ങളും രാഷ്ട്രീയ സംഭവങ്ങളും അദ്ദേഹത്തിന്റെ കഥകളിൽ ജീവനോടെ നിറഞ്ഞു നിന്നു. ചരിത്രം പഠിക്കുകയാണെന്ന് പോലും തോന്നാതെ വായനക്കാർ ചരിത്രത്തെ സ്നേഹിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്നും ചരിത്ര നോവലുകൾ എഴുതുന്ന അനേകം എഴുത്തുകാർക്ക് അലക്സാണ്ടർ ഡ്യൂമാസ് ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നത്. ഡ്യൂമാസ് എഴുതിയ കൃതികൾ ഫ്രഞ്ച് ഭാഷയിൽ മാത്രം ഒതുങ്ങിയില്ല, ലോകത്തിലെ നൂറിലധികം ഭാഷകളിലേക്ക് അവ വിവർത്തനം ചെയ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കഥകൾ വായിച്ചു. പിന്നീട് അവ നാടകങ്ങളായി, റേഡിയോ നാടകങ്ങളായി, ടെലിവിഷൻ പരമ്പരകളായി, സിനിമകളായും മാറി. ഓരോ തലമുറയും അദ്ദേഹത്തിന്റെ കഥകളെ സ്വന്തം ഭാഷയിലും സംസ്കാരത്തിലും വീണ്ടും അവതരിപ്പിച്ചു. എന്നാൽ ഒരു കാര്യം മാത്രം ഒരിക്കലും മാറിയില്ല, അദ്ദേഹത്തിന്റെ കഥകളുടെ ആത്മാവ്. സൗഹൃദം, ധൈര്യം, നീതി, വിശ്വാസം, പ്രതീക്ഷ എന്നീ മൂല്യങ്ങളാണ് ഇന്നും അദ്ദേഹത്തിന്റെ കൃതികളെ കാലാതീതമാക്കുന്നത്. ഒരു മഹാനായ എഴുത്തുകാരന്റെ ജീവിതം

0: അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ അവസാനിക്കുന്നില്ല. അദ്ദേഹം വിടവാങ്ങിയ ശേഷവും അദ്ദേഹത്തിന്റെ ചിന്തകൾ ജീവിക്കുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ മഹത്വത്തിന്റെ അളവുകോൽ. അലക്സാണ്ടർ ഡ്യൂമാസിന്റെ കാര്യത്തിൽ അതിന് ഉത്തരം വളരെ വ്യക്തമാണ്. ഇന്നും ലോകമെമ്പാടുമുള്ള ഗ്രന്ഥശാലകളിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് പുതിയ വായനക്കാർ ആദ്യമായി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നു. ഒരു നല്ല പുസ്തകത്തിന്റെ യഥാർത്ഥ ജീവിതം അതാണ്. 2002 അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ 200th വാർഷികത്തിൽ ഫ്രാൻസ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ദേശീയ ബഹുമതികളിലൊന്ന് നൽകി. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പാരീസിലെ പാന്തിയോണിലേക്ക് മാറ്റി. ഫ്രാൻസ് ഏറ്റവും ആദരിക്കുന്ന മഹാന്മാർക്ക് വിശ്രമസ്ഥലമായ ആ സ്മാരകത്തിൽ ഡ്യൂമാസിന് ഇടം ലഭിച്ചത് ഒരു എഴുത്തുകാരനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തിന് ലഭിച്ച അംഗീകാരമായിരുന്നു. ആ ചടങ്ങ് ഒരു മനുഷ്യനെ മാത്രമല്ല ആദരിച്ചത്, സാഹിത്യത്തിന്റെ ശക്തിയെയും ഭാവനയുടെ അനശ്വരതയും ആദരിക്കുകയായിരുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നിങ്ങൾ നിരവധി കഥകൾ മൊബൈൽ ഫോണിലൂടെയും ടെലിവിഷനിലൂടെയും കാണുന്നുണ്ടാകാം. അവയിൽ പലതും കുറച്ച് ദിവസങ്ങൾക്കു ശേഷം മറന്നുപോകും. എന്നാൽ ഒരു നല്ല പുസ്തകം അങ്ങനെയല്ല. അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം സഞ്ചരിക്കും, നമ്മുടെ ചിന്തകളെ സമ്പന്നമാക്കും, തീരുമാനങ്ങളെ സ്വാധീനിക്കും, സ്വഭാവത്തെ രൂപപ്പെടുത്തും. വായന മനുഷ്യനെ കൂടുതൽ ചിന്തിക്കുന്നവനാക്കുകയും കൂടുതൽ മനസ്സിലാക്കുന്നവനാക്കുകയും കൂടുതൽ സഹാനുഭൂതിയുള്ളവനാക്കുകയും ചെയ്യുന്നു. ഡ്യൂമാസിന്റെ കൃതികൾ സാഹസിക കഥകളാണെങ്കിലും അവ വളർത്തിയത് നല്ല മനുഷ്യരെയാണ്. പ്രിയ ശ്രോതാക്കളെ, ഒരു ജീവിതം അവസാനിക്കാം, ഓരോ സാമ്രാജ്യം തകരാം, ഒരു കാലഘട്ടം കടന്നുപോകും, പക്ഷേ ഒരു നല്ല കഥ ഒരിക്കലും മരിക്കില്ല, ഒരു മഹത്തായ പുസ്തകം ഒരിക്കലും പഴകുകയുമില്ല, ഒരു യഥാർത്ഥ എഴുത്തുകാരൻ ഒരിക്കലും മറക്കപ്പെടുകയുമില്ല. അലക്സാണ്ടർ ഡ്യൂമാസ് അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. അലക്സാണ്ടർ ഡ്യൂമാസ്, നിങ്ങളുടെ കഥകൾ എന്നും ജീവിക്കും, നിങ്ങളുടെ കഥാപാത്രങ്ങൾ എന്നും വായനക്കാരുടെ ഹൃദയങ്ങളിൽ സഞ്ചരിക്കും, നിങ്ങളുടെ പേന് തെളിച്ച വെളിച്ചം തലമുറകളെ എന്നും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തുമായ അലക്സാണ്ടർ ഡ്യൂമാസിനെ കുറിച്ച് ശ്രോതാക്കളോട് സംസാരിച്ചത് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപികയായ കൽപ്പേനി ദ്വീപ് സ്വദേശിനി ജസീറ ബീഗം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുരം.
2: PM जय अब गरीबों की जय बन गई है।

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. News on AIR app. മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്ന് തന്നെ രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാം. കേൾക്കുവാൻ മറക്കണ്ട. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മൻ കി ബാത്.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മൈക്കിൾ മദന കാമരാജൻ എന്ന ചിത്രത്തിനു വേണ്ടി കമലഹാസൻ, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന പഞ്ചു അരുണാചലം, സംഗീതം ഇളയരാജ.

അടുത്തതായി ശൈലി ശൈലേന്ദ്രയുടെ വരികൾക്ക് ശങ്കർ ജയകൃഷ്ണൻ സംഗീതം പകർന്ന് മുകേഷ് പാടിയത് ചിത്രം മേരാ നാം ജോക്കർ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്തു പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അജ്നബി എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാർ ആലപിച്ചത്, ഗാനരചന അനന്ത് ബക്ഷി, സംഗീതം രാജേഷ് ഖന്ന.

കുരുവിക്കരമ്പിൽ ഷൺമുഖത്തിന്റെ വരികൾക്ക് വിശ്വനാഥൻ സംഗീതം പകർന്ന് യേശുദാസ് വാണി ജയറാം പാടിയത്. ചിത്രം നിലവേ മലരേ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ആരാധന എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി അനന്ത് ബക്ഷി രചന നിർവഹിച്ച് എസ് ഡി ബർമൻ സംഗീതം നൽകിയ ഗാനം പാടിയിരിക്കുന്നത് കിഷോർ കുമാർ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ സത്യാഗ്രഹം എന്ന സമരമുറ എങ്ങനെ രൂപപ്പെട്ടുവെന്ന് ഗാന്ധിജി വിവരിക്കുന്നു. സമരത്തിന് തുടക്കം മുതൽ പല രൂപമാറ്റങ്ങളുണ്ടായി എങ്കിലും അതിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഗാന്ധിജി സത്യത്തെ കൈവിട്ടില്ല. എതിർഭാഗം വാഗ്ദാന ലംഘനങ്ങൾ നടത്തുമ്പോഴും ഗാന്ധിജി സത്യത്തെ മുറുകെ പിടിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഭരണാധികാരികൾ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച കരി നിയമത്തിനെതിരെയുള്ള സമരം ഗാന്ധിജി എങ്ങനെ തുടർന്നുകൊണ്ടുപോയി എന്ന് നമുക്ക് നോക്കാം. സത്യാഗ്രഹത്തിൽ പ്രവേശന നിയന്ത്രണ നിയമത്തെ കൂടി ഉൾപ്പെടുത്തിയതുകൊണ്ട് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്ക് ട്രാൻസ്വാളിൽ പ്രവേശിക്കുവാൻ അധികാരമുണ്ടോ എന്ന് പരീക്ഷിക്കുക ഇപ്പോൾ ഇന്ത്യക്കാരുടെ കടമയായി തീർന്നു. പരീക്ഷ നടത്തുന്നത് സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരൻ മുഖേനയല്ല വേണ്ടതെന്ന് കമ്മിറ്റി തീർച്ചപ്പെടുത്തി. പുതിയ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട ഇന്ത്യക്കാർക്ക് സ്വീകാര്യമായ വിധമുള്ള നിർവചനത്തിന്റെ നാലതിരിൽപ്പെടാത്ത ഒരു ഇന്ത്യക്കാരൻ ട്രാൻസ്വാളിൽ പ്രവേശിച്ച് ജയിലിൽ പോകണം എന്നായിരുന്നു വിചാരം. ഒരു യൂറോപ്യൻ ഭാഷയറിയാത്ത ആരെയും നിരോധിക്കപ്പെട്ട കുടിയേറ്റക്കാരനായി കരുതണമെന്ന് വകുപ്പ് നിയമത്തിലുണ്ട്. അതിനാൽ ഇംഗ്ലീഷ് അറിയുന്നവനും എന്നാൽ മുമ്പ് ട്രാൻസ്വാളിലേക്ക് വന്നിട്ടില്ലാത്തവനുമായ ഒരു ഇന്ത്യക്കാരൻ വേണം ആ രാജ്യത്ത് പ്രവേശിക്കേണ്ടത് എന്ന് കമ്മിറ്റി തീർച്ചപ്പെടുത്തി. ധാരാളം ഇന്ത്യൻ യുവാക്കൾ അതിന് തയ്യാറായി. അവരിൽ നിന്ന് സൊറാബ്ജി ഷാപ്പർജി അടജാനിയായെ തെരഞ്ഞെടുത്തു. സൊറാബ്ജി ഒരു പാഴ്സിയായിരുന്നു. തെക്കേ ആഫ്രിക്കയിൽ എല്ലാ ദിക്കിലും കൂടി ഒരുപക്ഷെ നൂറിലധികം പാഴ്സികൾ ഉണ്ടായിരുന്നില്ല. പാഴ്സികളെക്കുറിച്ച് ഇന്ത്യയിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് തെക്കേ ആഫ്രിക്കയിലും എനിക്ക് അവരെക്കുറിച്ചുണ്ടായിരുന്നത്. ലോകത്തിൽ പാഴ്സികൾ 100,000-ൽ അധികമില്ല. ഇത്ര ചെറിയൊരു സമുദായം വളരെ കാലമായി അതിന്റെ പ്രശസ്തി നിലനിർത്തുകയും അതിന്റെ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുകയും ദാനത്തിൽ അദ്വിതീയമായി വർത്തിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ സംഗതി തന്നെ അവരുടെ ഉത്കൃഷ്ട സ്വഭാവത്തിന് മതിയായ തെളിവാണ്. സൊറാബ്ജിയാകട്ടെ തനി സ്വർണം തന്നെയായിരുന്നു. അദ്ദേഹം സമരത്തിൽ ചേർന്ന കാലത്ത് ഞാൻ അദ്ദേഹവുമായി കുറച്ചേ പരിചയമുണ്ടായിരുന്നുള്ളൂ. സത്യാഗ്രഹത്തിൽ പങ്കുകൊള്ളുന്നതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഞാൻ പാഴ്സികളുടെ മഹാഗുണങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനാണെങ്കിലും ഒരു സമുദായമെന്ന നിലയ്ക്കുള്ള അവരുടെ ചില ദോഷങ്ങൾ അറിയാതിരുന്നില്ല.

അതുകൊണ്ട് വിഷമഘട്ടങ്ങളിൽ സൊറാബ്ജി തന്റെ തത്വങ്ങളോട് ചേർന്ന് നിൽക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടായി. എന്നാൽ ബന്ധപ്പെട്ട കക്ഷി മറിച്ചു വിചാരിക്കുമ്പോൾ സ്വന്തം സംശയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാതിരിക്കുന്നത് എന്റെ ഒരു പതിവായിരുന്നു. അതുകൊണ്ട് സൊറാബ്ജിയെ അദ്ദേഹം പറയുന്നത് വിശ്വസിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തു. ഒടുവിൽ സൊറാബ്ജി താനൊരൊന്നാന്തരം സത്യാഗ്രഹിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം ദീർഘകാലം ജയിൽവാസം അനുഭവിച്ച സത്യാഗ്രഹികളിൽ ഒരാളാണെന്ന് മാത്രമല്ല, തന്റെ അഭിപ്രായങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ അർഹിക്കുമാറ് സമരത്തെക്കുറിച്ച് അഗാധമായി പഠിച്ച ഒരാളുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശം എപ്പോഴും സ്ഥൈര്യത്തെയും വിവേകത്തെയും ദാനശീലത്തെയും ആലോചനയെയും വെളിവാക്കി. അദ്ദേഹം അഭിപ്രായങ്ങൾ അടിക്കടി മാറ്റിയിരുന്നില്ല. അദ്ദേഹം എത്രത്തോളം ഒരു പാഴ്സിയാണോ അത്രത്തോളം ഒരു ഇന്ത്യക്കാരനുമായിരുന്നു. സങ്കുചിതമായ സാമുദായിക മനോഭാവമാകുന്ന ദോഷത്തിൽ നിന്ന് കേവലം വിമുക്തനുമായിരുന്നു. സമരം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല സത്യാഗ്രഹിക്ക് നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരു സ്കോളർഷിപ്പ് നൽകാമെന്ന് ഡോക്ടർ മേത്ത ഏറ്റു. തിരഞ്ഞെടുക്കാൻ ഏൽപ്പിച്ചത് എന്നെയാണ്. അർഹിക്കുന്നവർ രണ്ടോ മൂന്നോ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സുഹൃത്തുക്കൾക്കും തോന്നി വിവേചന ബുദ്ധിയിലും പരിണിതപ്രജ്ഞതയിലും സൊറാബ്ജിയോടടുക്കുവാൻ ആരുമില്ലെന്ന്. അതുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. തെക്കേ ആഫ്രിക്കയിലേക്ക് മടങ്ങി വന്നാൽ അദ്ദേഹം എന്റെ സ്ഥാനമെടുത്ത് ഇന്ത്യക്കാരെ സേവിക്കുമെന്നാണ് കരുതിയിരുന്നത്. സൊറാബ്ജി ഇന്ത്യക്കാരുടെ അനുഗ്രഹങ്ങളോടുകൂടി ഇംഗ്ലണ്ടിലേക്ക് പോയി ബാരിസ്റ്റർ ആവുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചു തന്നെ അദ്ദേഹം ഗോഖലയെ പരിചയപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് ആ ബന്ധം കൂടുതൽ അടുപ്പമുള്ളതായി. സൊറാബ്ജി ഗോഖലയെ ഹഠാത് ആകർഷിച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ ഗോഖലെ അദ്ദേഹത്തോട് ഭാരത സേവാ സംഘത്തിൽ ചേരുവാൻ ആവശ്യപ്പെട്ടു. സൊറാബ്ജി വിദ്യാർത്ഥികളുടെ ഇടയിൽ അത്യധികം പ്രശസ്തനായി തീർന്നു. എല്ലാവരുടെയും ദുഃഖങ്ങളിൽ അദ്ദേഹം പങ്കുകൊള്ളും. അദ്ദേഹത്തിന്റെ ഹൃദയം ഇംഗ്ലണ്ടിലെ ആഡംബരത്തിലും മോടിയിലും അശുദ്ധമാക്കപ്പെട്ടില്ല. ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് 30-ലധികം വയസ്സുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു സാമാന്യ ജ്ഞാനമേ ഉണ്ടായിരുന്നുള്ളൂ താനും. പക്ഷേ മനുഷ്യന്റെ സ്ഥിരോത്സാഹത്താൽ സ്പർശിക്കപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുകൾ തിരോഭവിക്കുന്നു. സൊറാബ്ജി ഒരു വിദ്യാർത്ഥിയുടെ ഒരു സംശുദ്ധ ജീവിതം നയിക്കുകയും പരീക്ഷയിൽ പാസ്സാവുകയും ചെയ്തു. എന്റെ കാലത്ത് നിയമപരീക്ഷ എളുപ്പമുള്ളതായിരുന്നു. ഇക്കാലത്താകട്ടെ ബാരിസ്റ്റർമാർക്ക് താരതമ്യേന വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ സൊറാബ്ജി പരാജയമറിഞ്ഞില്ല. ഇംഗ്ലണ്ടിൽ ശുശ്രൂഷാ സംഘം സ്ഥാപിച്ചപ്പോൾ അതിൽ ആദ്യമേ ചേർന്ന് അവസാനം വരെ നിലകൊണ്ടവരിലൊരാൾ അദ്ദേഹം മാത്രമത്രേ. ഈ സംഘത്തിനും സത്യാഗ്രഹമനുഷ്ഠിക്കേണ്ടി വന്നു. അവരിൽ പലരും വീണുപോയെങ്കിലും കീഴടങ്ങാത്തവരിൽ മുമ്പൻ സൊറാബ്ജിയായിരുന്നു. ശുശ്രൂഷാ സംഘത്തിന്റെ ഈ സത്യാഗ്രഹവും വിജയിച്ചുവെന്ന് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം ബാരിസ്റ്ററായ ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് ജോഹന്നാസ്ബർഗിലേക്ക് മടങ്ങി വന്ന് അവിടെ കോടതിയിൽ പ്രാക്ടീസും ഇന്ത്യൻ സേവനവും ആരംഭിച്ചു. തെക്കേ ആഫ്രിക്കയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഓരോ എഴുത്തും സൊറാബ്ജിയെക്കുറിച്ചുള്ള സ്മൃതി കൊണ്ട് നിറഞ്ഞിരുന്നു. അദ്ദേഹം എപ്പോഴും എന്നെപ്പോലെ ലളിത ജീവിതം നയിക്കുന്നു. അഹംഭാവത്തിന്റെ ലവലേശം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ധനവാന്മാരോടും ദരിദ്രരോടും ഒരുപോലെ ഇടപെടുന്നു. എന്നാൽ ഈശ്വരൻ എത്രയ്ക്ക് ദയാലുവാണോ അത്രയ്ക്ക് ക്രൂരനുമാണെന്ന് തോന്നുന്നു. ക്ഷണത്തിൽ വർദ്ധിക്കുന്ന ഒരുതരം ക്ഷയരോഗം പിടിച്ച് സൊറാബ്ജി തന്റെ സ്നേഹഭാജനങ്ങളായി കഴിഞ്ഞ ഇന്ത്യക്കാരെ സ്വനാശത്തെക്കുറിച്ച് വിലപിക്കാനായി വിട്ടുകൊണ്ട് അല്പമാസങ്ങൾക്കുള്ളിൽ മരിച്ചുപോയി. ഇങ്ങനെ കുറച്ചുകാലത്തിനുള്ളിൽ തന്നെ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിന്ന രണ്ട് പ്രധാനികൾ കച്ചാലിയെയും സൊറാബ്ജിയും ഇന്ത്യക്കാർക്ക് നഷ്ടമായി. ഈ രണ്ടിലൊരാളെ തിരഞ്ഞെടുക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്കെന്താണ് വേണ്ടതെന്ന് നിശ്ചയമില്ലാതാവും. വാസ്തവത്തിൽ ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ അത്യുത്കൃഷ്ടനായിരുന്നു. കച്ചാലിയ ഒരു നല്ല മുസൽമാനും ഒരു നല്ല ഇന്ത്യക്കാരനുമായിരുന്നതുപോലെ സൊറാബ്ജി ഒരു നല്ല പാഴ്സിയും ഒരു നല്ല ഇന്ത്യക്കാരനുമായിരുന്നു. പ്രവേശന നിയന്ത്രണ നിയമമനുസരിച്ച് ട്രാൻസ്വാളിൽ പാർക്കുവാനുള്ള അവകാശത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി സൊറാബ്ജി ആ രാജ്യത്ത് പ്രവേശിക്കുവാനുള്ള ഉദ്ദേശത്തെ കാലേകൂട്ടി ഗവൺമെന്റിനെ അറിയിച്ച് ട്രാൻസ്വാളിൽ പ്രവേശിച്ചു. ഇങ്ങനെയൊന്നുണ്ടാവുമെന്ന് ഗവൺമെന്റ് കരുതിയിരുന്നില്ല. തന്നിമിത്തം പരസ്യമായി അതിർത്തി കടന്ന് രാജ്യത്ത് പ്രവേശിച്ച സൊറാബ്ജിയെ

0: കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഗവൺമെന്റിന് പെട്ടെന്ന് തീർച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല. പ്രവേശനം നിയന്ത്രിക്കുന്ന അധികൃതർക്ക് ഇതിനെക്കുറിച്ചറിയാം. സൊറാബ്ജി അദ്ദേഹത്തോട് താൻ പരീക്ഷണാർത്ഥം കരുതിക്കൂട്ടി ട്രാൻസ്വാളിൽ പ്രവേശിക്കുകയാണെന്ന് പറയുകയും തന്നെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ തനിക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് പരീക്ഷിച്ചു നോക്കുകയോ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ ഉദ്യോഗസ്ഥൻ തനിക്ക് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെപ്പറ്റി അറിവുള്ളതുകൊണ്ട് പരീക്ഷിച്ചു നോക്കേണ്ടതില്ല എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ ആ ഉദ്യോഗസ്ഥന് കൽപ്പനയില്ലായിരുന്നു. സൊറാബ്ജിക്ക് രാജ്യത്തിൽ പ്രവേശിക്കാം. ഗവൺമെന്റ് വേണമെങ്കിൽ അദ്ദേഹത്തെ എവിടെ വെച്ച് വേണമെങ്കിലും അറസ്റ്റ് ചെയ്തുകൊള്ളും. ഇങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി സൊറാബ്ജി ജോഹന്നാസ്ബർഗിൽ എത്തുകയും ഞങ്ങൾ അദ്ദേഹത്തിന് സ്വാഗതം നൽകുകയും ചെയ്തു. അതിർത്തി സ്റ്റേഷനായ വോൾക്സ്ട്രസ്റ്റിൽ നിന്ന് ഒരിഞ്ച് പോലും മുന്നോട്ടു പോകുവാൻ ഗവൺമെന്റ് അദ്ദേഹത്തെ സമ്മതിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. നാം നമ്മുടെ പ്രവൃത്തികൾ ആലോചനയോടുകൂടി നിർഭയമായി ചെയ്യുമ്പോൾ പലപ്പോഴും ഗവൺമെന്റ് നമ്മെ എതിർക്കുവാൻ സന്നദ്ധമല്ല എന്ന് വരുന്നു. ഇതിന്റെ കാരണം കിടക്കുന്നത് ഗവൺമെന്റിന്റെ പ്രകൃതിയിൽ തന്നെയാണ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സാധാരണയായി എല്ലാ വിഷയങ്ങളെയും പറ്റിയുള്ള തന്റെ ആശയങ്ങൾ ശരിയാക്കി വയ്ക്കുവാനും അതനുസരിച്ച് ഒരുക്കങ്ങൾ ചെയ്യാനും തക്കവണ്ണം തന്റെ ഡിപ്പാർട്ട്മെന്റിനെ അത്ര സ്വന്തമാക്കുന്നില്ല. ഇതിനു പുറമെ ഒരു ഉദ്യോഗസ്ഥന് ഒന്നല്ല പല കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയാളുടെ മനസ്സ് അവയിലെല്ലാമായി വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. മൂന്നാമത്, ഉദ്യോഗസ്ഥൻ അധികാരമത്തനാണ്. അതുകൊണ്ട് അശ്രദ്ധനാവാനിടയുണ്ട്. അധികാരസ്ഥന്മാർക്ക് ഏത് പ്രസ്ഥാനത്തെയും നേരിടുക എന്നത് കുട്ടിക്കളി മാത്രമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. നേരെ മറിച്ച്, പൊതുപ്രവർത്തകന് അയാളുടെ ആദർശം അറിയാം, ലക്ഷ്യപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ എന്തെന്നും അറിയാം. അയാൾക്ക് വല്ല കാര്യവും ഉണ്ടെങ്കിൽ അത് നിർവഹിക്കാൻ അയാൾ തികച്ചും ഒരുങ്ങിയവരാണ്. തന്റെ പ്രവൃത്തിയാണ് രാവും പകലും അയാളുടെ ഏക ചിന്താവിഷയം. അതുകൊണ്ട് അയാൾ ശരിയായ കാര്യങ്ങൾ ദൃഢനിശ്ചയത്തോടെ ചെയ്യുകയാണെങ്കിൽ അയാളെപ്പോഴും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ മുൻപിലായിരിക്കും. പല പ്രസ്ഥാനങ്ങളും പരാജയപ്പെടുന്നത് ഗവൺമെന്റിന് അസാധാരണ ശക്തിയുള്ളതുകൊണ്ടല്ല, മുൻപറഞ്ഞ ഗുണങ്ങൾ നേതാക്കന്മാർക്കില്ലാത്തതുകൊണ്ടാണ്.
1: ഇനിയൊരു ഭജൻ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി
1: സഞ്ചാരി

0: ഒരു വിനോദയാത്ര പോകാൻ കൊതിക്കാത്ത മനസ്സുണ്ടാവില്ല. കണ്ണിനും മനസ്സിനും അത്ഭുതത്തിന്റെ തിളക്കമേകി പ്രകൃതിയുടെ താളം പകർന്ന് കാത്തിരിക്കുന്ന സുന്ദരമായ ഭൂമിയിൽ കണ്ടാലും മടുക്കാത്ത, മനസ്സ് മറക്കാത്ത എന്തെല്ലാം മനോഹര കാഴ്ചകളുണ്ടാവും. ഓർമ്മയുടെ മയിൽപ്പീലിത്തുണ്ടായി അവ ഹൃദയത്തോട് ചേർത്തുവയ്ക്കാൻ നമുക്കും ഒരു യാത്ര പോയാലോ.
1: കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ചരിത്രത്തിന്റെ വിസ്മയശേഖരമൊരുക്കി രാജപ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിനോദസഞ്ചാര വിജ്ഞാന കേന്ദ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരത്തിന്റെ സ്വന്തം മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം ഇത് സ്ഥാപിക്കപ്പെട്ടത് 1855 1874 ഇതിന്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിന്റെ അടിത്തറ പണിതു. 1866 മുതൽ 1872 വരെ മദ്രാസ് സർക്കാരിന്റെ ഗവർണറായിരുന്ന ചാൾസ് നേപ്പിയർ പ്രഭുവിന്റെ പേരിൽ പുതിയ കെട്ടിടം, അതായത് ഇന്ന് കാണുന്ന കെട്ടിടം, നാമകരണം ചെയ്തു. ഇതിന്റെ രൂപകൽപ്പന ചെയ്തത് റോബോട്ട് കിസോം എന്ന വാസ്തുവിദ്യാ വിദഗ്ധനാണ്. ഇതിന്റെ പണി തീർന്നത് 1880 മദ്രാസ് സർക്കാരാണ് ഇതിന്റെ പണി തീർത്തത്. ചൈനീസ്, മുഗൾ, കേരളീയ വാസ്തുശില്പകല എന്നിവയുടെ സംയുക്ത സങ്കര നിർമ്മിതിയാണ് ഈ മ്യൂസിയം കെട്ടിടം. നിർമ്മാണ ശൈലി കൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിനകത്ത് സ്വാഭാവികമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഈ മ്യൂസിയത്തിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ധാരാളം പൌരാണിക വസ്തുക്കളും വെങ്കല പ്രതിമകളും പുരാണ ആഭരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പുരാതന കാലത്തെ ഒരു വലിയ തേരും ആനക്കൊമ്പ് കൊണ്ടുള്ള കൊത്തുപണികളും ഇതിനകത്ത് കാണാം. ചരിത്രപരവും സമകാലികവുമായ ആഭരണങ്ങൾ, ക്ഷേത്ര വണ്ടികൾ, 11 മുതൽ 18 നൂറ്റാണ്ട് വരെയുള്ള തടി കൊത്തുപണികൾ, ആനക്കൊമ്പ് കൊത്തുപണികൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്തോനേഷ്യ, ചൈന, സുമാത്ര, ജാവ, ബാലി, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ ചുവരുകളിലും ഇടനാഴികളിലും അലങ്കരിച്ചിരിക്കുന്നു. 8 മുതൽ 18 നൂറ്റാണ്ട് വരെയുള്ള ദക്ഷിണേന്ത്യൻ വെങ്കലത്തിന്റെ പ്രസിദ്ധമായ ശേഖരം, ശിവൻ, വിഷ്ണു, പാർവതി, ലക്ഷ്മി എന്നിവരുടെ ശില്പശാസ്ത്ര വിധി പ്രകാരമുള്ള ശില്പങ്ങൾ, 1847 നിർമ്മിച്ച പുഷ്പക വിമാനം, പുരാണ കഥാപാത്രങ്ങൾ, ജാപ്പനീസ് നിഴൽ നാടകം എന്നിവ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളുമുണ്ട്. മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും ഇതിഹാസങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന തുകൽ രൂപങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന കൗതുകമുള്ള കാഴ്ചവസ്തുക്കളാണ്. മ്യൂസിയം വളപ്പിൽ തന്നെയാണ് ശ്രീചിത്ര ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രാജ രവിവർമ്മയുടെയും നിക്കോളാസ് റോറിച്ചിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുഗൾ തഞ്ചാവൂർ കാലത്തെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മ്യൂസിയം വളപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിടം. ഈ മ്യൂസിയം വളപ്പിൽ എന്തൊക്കെ കാഴ്ചകളാണ് സന്ദർശകർക്കായി കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം. നേപ്പിയർ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗാലറിയുടെയും ശ്രീചിത്ര എൻക്ലേവിന്റെയും സൂപ്രണ്ട് പി എസ് മഞ്ജുള ദേവിയോട് സംസാരിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചറിയാം. മാഡം നമസ്കാരം.
3: നമസ്കാരം. ഇവിടെ കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒരുപാട് പ്രദർശന വസ്തുക്കളുണ്ട്. ആർട്ട് ഗാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വവിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ഒറിജിനൽ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുമുണ്ട്. കൂടാതെ ജാപ്പനീസ്, ചൈനീസ്, രാജസ്ഥാൻ, മുഗൾ പെയിന്റിങ്സ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വേറൊരു അട്രാക്ഷൻ ഉള്ളത് റഷ്യൻ ചിത്രകാരന്മാരായ നിക്കോളസ് റോറിക്കിന്റെയും സെറ്റ്സലോ റോറിക്കിന്റെയും ചിത്രങ്ങളാണ്. ഇത്രയുമാണ് ആർട്ട് ഗാലറിയുടെ പ്രധാന പ്രദർശന വസ്തുക്കൾ.
2: മാം, ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും ഏതൊക്കെ സമയങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ?
3: ഇവിടുത്തെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാല് മുതിർന്നവർക്ക് 25 രൂപ, കുട്ടികൾക്ക് 10 രൂപ, 12 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളും അച്ഛനമ്മയും ചേർന്ന ഒരു ഫാമിലിക്ക് 60 രൂപ. കൂടാതെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രദർശന സമയം ചൊവ്വ മുതൽ ഞായർ വരെ, അതായത് തിങ്കൾ ഹോളിഡേയാണ്, ചൊവ്വ മുതൽ ഞായർ വരെ 10 മുതൽ 5 വരെ ബ്രേക്ക് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ബുധനാഴ്ച കുറച്ച് സമയം വീക്കിലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നതല്ല. ഒരു മണിവരെ ആയിരുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് 11 മണിക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ പബ്ലിക് ഹോളിഡേയ്സിനും മ്യൂസിയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. 4 അവധി ദിവസങ്ങൾ മാത്രമാണ് ഒരു വർഷം കലണ്ടർ ഇയറിലുള്ളത്. January 26, August 15, തിരുവോണം, മഹാനവമി, ഈ ദിവസങ്ങളിലൊഴികെയുള്ള എല്ലാ പബ്ലിക് ഹോളിഡേയ്സും മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
2: ഈ വേനലവധിക്കൊക്കെ ഒത്തിരി സന്ദർശകരുണ്ടായിരുന്നു.
3: ഇപ്രാവശ്യത്തെ വേനലവധിക്ക് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് തിരക്ക് കൂടുതലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും കോവിഡ് കാലം കഴിഞ്ഞു വന്നുള്ള കാല അവധി ദിവസങ്ങളിലെല്ലാം സന്ദർശകരുടെ ബാഹുല്യം ഇവിടെ അനുഭവപ്പെടാറുണ്ട്.

0: 1993 നവംബർ 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശ്രീ ചിത്ര എൻക്ലേവ് പഴയ തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ സ്മരണയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ശ്രീ ചിത്ര തിരുനാൾ വർമ്മ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന രാജകീയ രഥം, വാളുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, മെഡലുകൾ തുടങ്ങിയ വ്യക്തിഗത പുരാവസ്തുക്കളും ഉൾക്കൊള്ളുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അസ്തിത്വത്തിലുടനീളം ഭൂമിശാസ്ത്രപരവും സാമൂഹിക സാംസ്കാരികവുമായ പരിണാമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രശസ്ത കലാകാരന്മാർ വരച്ച 14 ചുവർചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രം, തിരുവിതാംകൂറിന് അവർ നൽകിയ സംഭാവനകൾ എടുത്തു കാണിക്കും വിധമാണ് ഗ്യാലറിയിലെ പ്രദർശനം സജ്ജമാക്കിയിരിക്കുന്നത്. മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രഥം, അക്കാലത്തെ മെഡലുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, വാളുകൾ തുടങ്ങിയവയും രാജകുടുംബം ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. KCS പണിക്കർ ഗ്യാലറി 1944 മുതൽ 1953 വരെ മദ്രാസിൽ പ്രോഗ്രസീവ് പെയിന്റേഴ്സ് അസോസിയേഷൻ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യയിലെ മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായിരുന്നു KCS പണിക്കർ. 1954 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ രാജ്യത്തെ 9 പ്രമുഖ കലാകാരന്മാരിൽ ഒരാളായി നാമനിർദ്ദേശം ചെയ്തു. 1976 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് ആർട്ട് അക്കാദമിയുടെ പരമോന്നത പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ലളിതകലാ അക്കാദമിയുടെ ഫെല്ലോയും ലഭിച്ചു. 1957 ചെന്നൈയിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ പ്രിൻസിപ്പലായി. 1966 ചെന്നൈയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ചോളമണ്ഡലം കലാകാരന്മാരുടെ ഗ്രാമം തന്റെ വിദ്യാർത്ഥികളോടും കുറച്ച് കലാകാരന്മാരോടും ഒപ്പം രൂപീകരിച്ചു. KCS പണിക്കർ മദ്രാസ് കലാപ്രസ്ഥാനത്തിലെ പ്രമുഖരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. KCS പണിക്കരുടെ സ്മരണയ്ക്കായി മ്യൂസിയം വളപ്പിൽ 1979 KCS ആർട്ട് ഗാലറി സ്ഥാപിച്ചു. ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പണിക്കരുടെ ജീവിതയാത്രയെ പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങൾ കാലഗണനാക്രമത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 40 വർഷത്തോളം നീണ്ടുനിന്ന പണിക്കരുടെ കലാജീവിതത്തിൽ അദ്ദേഹത്തിന്റെ 75 ചിത്രങ്ങളുടെയും 4 വെങ്കല ശില്പങ്ങളുടെയും ശ്രദ്ധേയമായ ശേഖരം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.
1: നേപ്പിയ മ്യൂസിയത്തിനടുത്തായി കൊത്തുപണികളാൽ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപമുണ്ട്. റേഡിയോ പാർക്ക് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ആധികാരികമായിട്ട് നമുക്ക് ഇവിടുത്തെ ഗൈഡ് ലെക്ചറിനോട് ചോദിച്ചറിയാം. സാറിന്റെ പേരെന്താണ്?
2: എന്റെ പേര് സുരേഷ് കുമാർ.
1: ഇവിടുത്തെ റേഡിയോ മണ്ഡപത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് പറയാമോ?
2: അത് ബാൻഡ് സ്റ്റാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 1980 പൊതുജനങ്ങൾക്കായി ആ ബാൻഡ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തത്. ആ കാലഘട്ടം തന്നെയാണ് ഈ നേപ്പിയർ മ്യൂസിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ പണിയും നടക്കുകയും. ഇന്ന് നിങ്ങൾ പറയുന്ന റേഡിയോ സ്റ്റാൻഡ് അന്നൊരു ബാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു. അന്ന് നമ്മുടെ ഈ പോലീസ് സേനയുടെ അംഗങ്ങൾ, അന്ന് ഈ നമ്മുടെ ഈ എന്റർടൈൻമെന്റിന് വേണ്ടി ജനങ്ങൾക്ക് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. റേഡിയോയോ അതുപോലെ തന്നെ TVയോ മറ്റ് ഒരു സംവിധാനമൊന്നുമില്ല. ആ സമയത്ത് സിറ്റിയിലുള്ള ആളുകൾക്ക് വന്നിരുന്ന് കാണാനുള്ള ഒരു ബാൻഡ് സ്റ്റാൻഡായിരുന്നു അവർ. നമ്മുടെ പോലീസ് സേനയുടെ അംഗങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വന്ന് ബാൻഡ് പ്രോഗ്രാം നടത്തുമായിരുന്നു. അത് കാണാൻ വേണ്ടി ഇതിന് ചുറ്റും ആളുകൾ കൂടുമായിരുന്നു. അങ്ങനെ അത് ബാൻഡ് സ്റ്റാൻഡായി മാറിയെന്നാണ്. പിന്നെ അത് കാലാന്തരത്തിൽ ആ ബാൻഡ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം, ബാൻഡ് സ്റ്റാൻഡ് വേണ്ട, അത് പിന്നെ പോലീസ് സേന അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നും പിന്മാറി. അതിനുശേഷം പിന്നെ അത് ആളുകൾക്ക് കേൾക്കുന്ന റേഡിയോ, അപ്പോഴാണ് റേഡിയോയുടെ ഒരു കടന്നു വരവ് എന്ന് പറയുന്നത്. പിന്നെ അത് റേഡിയോ പാർക്കാക്കി മാറ്റുകയും.
1: ഈ റേഡിയോ പാർക്കിൽ പ്രക്ഷേപണം ചെയ്യുന്നത് ആകാശവാണിയുടെ ആണോ?
2: നമ്മുടെ ആകാശവാണിയുടെ പരിപാടിയാണ്. അനന്തപുരി FM തന്നെയാണ് ഏറ്റവും കൂടുതൽ രാവിലെ തൊട്ട് ഇപ്പോൾ റേഡിയോയുടെ പ്രോഗ്രാം കേൾക്കുന്നതിലേക്ക് വേണ്ടി പ്രധാന പ്രോഗ്രാമുകൾ ഉള്ള ദിവസങ്ങളിൽ ആളുകൾ ഇതിനകത്ത് തടിച്ചുകൂടി അത് എന്റർടൈൻമെന്റ് പ്രോഗ്രാമായി നടക്കുന്ന ഒരു സംഭവമാണ് റേഡിയോ പാർക്ക്.
1: രാവിലെ ഈ റേഡിയോ പാർക്കിന് ചുറ്റും നല്ല തിരക്കുണ്ടോ?
2: രാവിലെ നല്ല തിരക്കുണ്ടാവില്ല, പക്ഷേ എങ്കിലും പൊതുജനങ്ങൾ വരുന്നവർക്കെല്ലാം അവിടെ വന്നിരിക്കാനും സൗകര്യമായിരുന്നത് കേൾക്കാനും പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ പ്രത്യേക പ്രോഗ്രാം ചിലപ്പോൾ റേഡിയോയിൽ

0: പ്രക്ഷേപണം ചെയ്യാൻ ആ പ്രോഗ്രാം ചിലപ്പോൾ തിരുവോളം അത് കേട്ടിരിക്കുന്ന ആളുകൾ ഒത്തിരി നമുക്ക് റേഡിയോ പറഞ്ഞു കാണാൻ കഴിയും.
1: ഈ പരിപാടിയിലൂടെ ഞങ്ങളൊരു പാട്ട് വെച്ചു തരും, ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം.
0: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും തീരം എന്ന് പറയുന്ന പാട്ടാണ്.
1: ഓക്കെ, ഈ പാട്ട് ഞങ്ങൾ വെച്ചു തരാം.

0: ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരം മൃഗശാല. അതുപോലെ മ്യൂസിയവും ബൊട്ടാണിക്കൽ ഗാർഡനും രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ്. 1830-1846 കാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയാണ് തിരുവനന്തപുരം മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. തന്റെ കുതിര വളർത്തൽ കേന്ദ്രത്തിൽ ആനകളടക്കം വൈവിധ്യമാർന്ന മൃഗങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ കുതിരാലയത്തിൽ അദ്ദേഹം ഒരു മൃഗശാല സ്ഥാപിക്കുകയും കടുവകൾ, പാന്തർ ചീറ്റകൾ, മാനുകൾ, കരടികൾ, ഒരു സിംഹം എന്നിവയെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കും അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ജനറൽ കല്ലനും വിട്ടുകൊടുത്തു. ഇത് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് കാരണമായി. 1855 തിരുവിതാംകൂർ മഹാരാജാവ് രക്ഷാധികാരിയും ജനറൽ കല്ലൻ പ്രസിഡന്റായും ഇളയരാജ വൈസ് പ്രസിഡന്റായും ശ്രീ അലൻ ബ്രൌൺ സെക്രട്ടറിയായും മ്യൂസിയം ഡയറക്ടറായും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1857 സെപ്റ്റംബറിൽ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. എന്നാൽ മ്യൂസിയത്തിന് മാത്രമായി ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ 1859 ഒരു മൃഗശാലയും പാർക്കും ആരംഭിച്ചു. യഥാർത്ഥത്തിൽ മൃഗശാല നിർമ്മിച്ചത് സാധാരണ ഇരുമ്പ് തടിയുള്ള കൂടുകൾ ഉപയോഗിച്ചാണ്. ആ സമയം വിനോദ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് മൃഗശാല. എന്നാൽ ജനപ്പെരുപ്പം മൂലം വനത്തിന്റെയും വന്യജീവികളുടെയും നഷ്ടം വർദ്ധിച്ചതോടെ മൃഗശാലയുടെ ലക്ഷ്യം വിനോദത്തിൽ നിന്ന് സംരക്ഷണത്തിലേക്ക് മാറി. ഉയർന്ന മരങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മുളകൾ, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയുടെ രാജകീയ രൂപം തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ മൃഗശാലകളിൽ ഒന്നെന്ന അപൂർവമായ പ്രത്യേകത നൽകുന്നു.
1: സൂവിന് മുൻപിൽ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ഇവിടെ നിന്നാണ് സൂവിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുത്തെ സ്റ്റാഫിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. റേഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
2: എന്റെ പേര് അനിൽകുമാർ, ഞാൻ ഇൻഫർമേഷൻ കൗണ്ടറിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ മ്യൂസിയം മൃഗശാലയെ പറ്റി ദിവസം പറയുവാണെന്നുണ്ടെങ്കിൽ അനാക്കോണ്ട, വൈറ്റ് ടൈഗർ, പിന്നെ കരടി, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇനിയിപ്പം പുതിയ കുറച്ച് മൃഗങ്ങളോടെ വരുന്നുണ്ട്. തിരുപ്പതി സൂവിൽ നിന്ന് രണ്ട് സിംഹം, വൈറ്റ് പീകോക്ക്, പിന്നെ കാട്ടുപക്ഷികൾ, ഇതിനൊക്കെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് അടുത്ത് ഉടൻ തന്നെ ഒരു 10-15 ദിവസത്തിനകത്ത് തന്നെ ഇവിടെ എത്തുന്നതാണ്. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ഹൈലൈറ്റ് ആകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
1: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
2: എനിക്ക് വേണ്ടപ്പെട്ട ഒരു സംഗീത സംവിധാനം ജി ദേവരാം മാഷാണ്. ദേവരാം മാഷിനെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പാട്ടാണ് എനിക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി പറയാനുള്ളത്.

0: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. 1964 സ്ഥാപിതമായ ഈ മ്യൂസിയം ജീവശാസ്ത്ര സംബന്ധമായ പ്രദർശന വസ്തുക്കളാൽ സമ്പന്നമായി. ഇന്ത്യയിലെ മറ്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ വളരെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഈ മ്യൂസിയം. വന്യജീവികളുടെയും അവയുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തും വിധത്തിൽ ജീവികളെ സ്റ്റഫ് ചെയ്ത് വച്ചിരിക്കുന്നതും മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതും വളരെ വിജ്ഞാനദായകവും കൗതുകകരവുമാണ്. സൂക്ഷ്മജീവികൾ മുതൽ തിമിംഗലങ്ങൾ വരെ എല്ലാ വിഭാഗം ജീവികളെയും കുറിച്ച് അറിവ് നൽകുന്ന വിധത്തിൽ ഇവിടെ പ്രദർശനമൊരുക്കിയിരിക്കുന്നു. തിരുവിതാംകൂറിലെ പക്ഷികളെക്കുറിച്ച് പഠിക്കുവാൻ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി ശേഖരിച്ച പക്ഷികളുടെ ഒരു വലിയ ശേഖരം ഇവിടെ സ്റ്റഫ് ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളായ തണ്ടപ്പുലയ, കാണിക്കാർ, മലമ്പണ്ടാരം, മുതുവാൻ, മന്നൻ, ചോലനായ്ക്കൻ എന്നിവരുടെ മാതൃകകൾ വളരെ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ഒരു പഴയ നാലുകെട്ടിന്റെ മാതൃക, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്ത്രീ പുരുഷ വസ്ത്രധാരണ രീതി എന്നിവയും ഇവിടെ കാണാൻ സാധിക്കും. രണ്ട് നിലകളുള്ള ഈ മ്യൂസിയത്തിന്റെ കെട്ടിടം പഴയ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളുടെ സമ്പന്നമായ ശേഖരം ഉൾക്കൊള്ളുന്നു.
1: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് സൂപ്രണ്ട് വിജയലക്ഷ്മി പറഞ്ഞു തരും.
2: എന്റെ പേര് വിജയലക്ഷ്മി, ഞാൻ ഇവിടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ ഉള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ബേർഡ്സിന്റെയും അനിമൽസിന്റെ ഒക്കെ ടാക്സിഡെർമി ചെയ്തിട്ടുള്ള മോഡൽസും ഒറിജിനൽ സ്കിൻ ഉള്ള സ്പെസിമെൻസും ഒക്കെയാണ്. അപ്പൊ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോസിൽ ഉണ്ട്, ഒരു 20 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഫോസിൽ വുഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സൂല് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് റൈനോസ് ഉണ്ട്, അതിന്റെ സ്കിന്ന് ഒറിജിനൽ ആയിട്ട് ടാക്സിഡെർമി ചെയ്ത ഒരു മോഡല് എൻട്രൻസ് ഗ്യാലറിയിലുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കെൽറ്റൽ ഗ്യാലറിയിൽ രാജക്ക മാംഗലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത രണ്ട് ഭീമൻ താടിയെല്ലാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ തിമിംഗലമായ ഫിൻവെയിലിന്റെ തിമിംഗലത്തിന്റെ താടിയെല്ലാണ്. പിന്നെ ഒരു ഏഷ്യൻ എലിഫന്റിന്റെ ഒരു ആർട്ടിക്കുലേറ്റഡ് സ്കെലിറ്റൺ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം ഡയറക്ടർ ആയിരുന്ന HS ഫെർഗൂസൺ 1888 കാലം തൊട്ട് തുടങ്ങി അതിന് മുമ്പേ ഉള്ള കളക്ഷൻസ് അടങ്ങിയ ബേർഡ്സിന്റെ ഒരു 503 ബേർഡ്സിന്റെ സ്പെസിമെൻ കളക്ഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വിവിധ ഇനം സസ്തനികളുടെ ഒറിജിനൽ സ്കിന്ന് ടാക്സിഡെർമി ചെയ്ത കളക്ഷൻസ് ഉണ്ട്. അത് ഇന്ത്യൻ, ആഫ്രിക്കൻ, അമേരിക്കൻ ഇന്ന് ഈ മൂന്ന് സോണിലായിട്ട് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഉള്ള മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് കുറെ ഗ്ലാസ് മോഡൽസ് ഉണ്ട്, നട്ടലില്ലാത്ത ജീവികളുടെ മാതൃകകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സ് ഗ്യാലറി ഉണ്ട്, ജന്തുക്കളുടെ സവിശേഷതകൾ കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ജിയോളജി ഗ്യാലറിയും എക്കണോമിക് ബോട്ടണി ഗ്യാലറിയാണ്. ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ, ഫാമിലിക്ക് 50 രൂപയാണ്.
1: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
2: എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഒരു പുഷ്പം മാത്രം.
1: താങ്ക് യു മാം.

0: ശ്രോതാക്കളെ, നമ്മളിപ്പോ നിൽക്കുന്നത് 3D തിയേറ്ററിന്റെ മുന്നിലാണ്. ഇവിടുത്തെ സ്റ്റാഫിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: പേരെന്താണ്?
1: എന്റെ പേര് ഹിരൺ.
0: ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഒന്ന് പറയാവോ? ഇവിടുത്തെ സമയവും ടിക്കറ്റിന്റെ നിരക്കും.
1: രാവിലെ 11 മണിയുടെ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ. ചൊവ്വ മുതൽ വെള്ളി വരെ ആണെങ്കിൽ 11 മണിട്ട് 6 മണി വരെ. 11 മണിക്ക് തുടങ്ങിയാൽ 11:30 ഓരോ അരമണിക്കൂറാണ് ഷോ. പിന്നെ അടുത്ത ഷോ 11:30. 15 മിനിറ്റ് ബ്രേക്ക് ആയിരിക്കും. പിന്നെ അതിന്റെ ടിക്കറ്റ് എന്നാൽ അഡൽറ്റ് 30, ചിൽഡ്രൻ 20. ഇതാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ ശനി ഞായർ പിന്നെ പബ്ലിക് ഹോളിഡേസ് ആണെങ്കിൽ രാവിലെ 10 മണി മുതൽ 8 മണി വരെ ഉണ്ടാവും. 8 മണിക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷോ 7:30. ഈ 6 മണിക്ക് എന്ന് പറയുന്നത് 5:30 ലാസ്റ്റ് ഷോ.
0: ഇവിടുത്തെ ഹൈലൈറ്റ് ഒക്കെ എന്താണ്, വിശദമായിട്ട് ഒന്ന് പറയാമോ?
1: ഇവിടെ ഇപ്പൊ നമ്മള് റൺ ചെയ്യിക്കുന്നത് ഡൈനോസറിന്റെ ഷോ ആണ്. അതൊരു 1.5 മണിക്കൂർ ഷോ ആണ്. കുട്ടി ഇതെങ്ങനെയാണ് ഭൂമി നശിച്ചു പോയത്, എവിടെയൊക്കെ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ ഫോസിലുണ്ട് എന്നെ കാണിക്കാൻ ജസ്റ്റ് ഒരു ഡോക്യുമെന്ററിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്ക് അത് പണ്ട് പഠിച്ചിരുന്ന ഒരു ഓർമ്മ വരും അവർക്ക്.
0: നല്ല തിരക്കുണ്ടോ ഇവിടെ?
1: നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഓൾറെഡി ഓരോ ഷോ ഓരോ 1.5 മണിക്കൂർ മുന്നേ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഷോ എല്ലാം ഫുള്ളായി, സീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്.

0: അവസരങ്ങളിലെങ്കിലും നമ്മളൊരു കുട്ടിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറില്ലേ? മ്യൂസിയം വളപ്പിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചു. അപ്പൊ എവിടെയായിരിക്കും? കുട്ടികളുടെ പ്രിയപ്പെട്ട ചിൽഡ്രൻസ് പാർക്ക്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. മോളുടെ പേരെന്താ?
1: എന്റെ പേര് എൽസ.
0: എൽസ എത്രാം ക്ലാസ്സിലാ?
1: ഞാൻ ഇനി ഒന്നില്ല.
0: ഓ, ഇനി ഒന്നിലായി. ഇവിടെ വന്നിട്ട് എന്തൊക്കെ കളികൾ കളിച്ചു?
1: ഇവിടെ വന്നിട്ട് ചില ചില കൊറേ കളികളൊക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ചില കൊറേ സംഭവങ്ങളൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്.
0: ഊഞ്ഞാലക്കാടിയോ?
1: ആ.
0: കൂടെ ഉള്ളത് ആരാ?
1: കൂടെ എന്റെ അമ്മയും ചേച്ചിയും ഉണ്ട്.
0: ചേച്ചിയുടെ പേരെന്താ?
2: മിയ.
0: മോൾ എത്രാം ക്ലാസ്സിലാ?
2: ഇനി അഞ്ചില്.
0: എവിടെ നിന്നാണ് വരുന്നത്?
2: കടിഞ്ഞാങ്കുളത്തിൽ.
0: ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ?
2: ഓ, എല്ലാ വെക്കേഷനും വരാറുണ്ട്.
0: എല്ലാ വെക്കേഷനും വരാറുണ്ട്. ഇഷ്ടമാണോ ഇവിടെ?
2: ഓ, ഇഷ്ടമാണ്.
0: മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്തുവാ? സൂ ആണോ, ചിൽഡ്രൻസ് പാർക്ക് ആണോ, ഏതാ?
2: സൂ.
0: സൂ. മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം. പവിഴമഴ. പാട്ട് പാടാറുണ്ടോ?
2: അത് പാടുമായിരിക്കും.
0: എന്നാ ഒരു പാട്ട് പാടിയേ.
1: ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നേ?
0: മെടുക്കി. ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നേ?
1: ഇത് എന്റെ മിസ്സാ.
0: മിസ്സിന്റെ പേരെന്താ?
1: അഡോണി മിസ്സും ശ്യാമ മിസ്സും.
0: മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
1: എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഗൗരി ജി.
0: സന്തോഷം പരിചയപ്പെട്ടതിൽ. പാട്ട് വെച്ചു തരാം കേട്ടോ.
3: ദൂരെ ഒരു മഴവില്ലിൻ നീഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മാ.

0: മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുള്ള അക്വോറിയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. മിസ്സാന്റെ പേരെന്താണ്?
1: എന്റെ പേര് സ്വാതി എം ജി എന്നാണ്. ഞാൻ ഇവിടെ ആനിമൽ കീപ്പറായിട്ട് 5 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ അക്വോറിയത്തിൽ ഡ്യൂട്ടി നോക്കുന്നു.
0: ഇവിടുത്തെ പ്രവേശന നിരക്ക്?
1: പ്രവേശന നിരക്ക് അഡൽസിന് വന്നിട്ട് 20 rupees എടുക്കുന്നുണ്ട്. പിന്നെ ചൈൽഡിന് 10 rupees ആണ്. പിന്നെ ഫാമിലി ടിക്കറ്റ് ഉണ്ട്. ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾക്ക് 50 രൂപ ടിക്കറ്റ് നിരക്കാണ്. പിന്നെ സൺഡേ കുട്ടികൾക്ക് ഫ്രീ ആണ്.
0: ഇവിടെ എന്തൊക്കെ ഫിഷുണ്ട്?
1: സീലുള്ള ഫിഷ് വരുന്നുണ്ട്, പിന്നെ അക്വേറിയം ഫിഷ് വരുന്നുണ്ട്, പിന്നെ പുറത്തുനിന്നുള്ള ഫിഷ്. അത് പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ബേസിലാണല്ലോ ഒരു, നമുക്കതിൽ കെയറിംഗ് മാത്രമേ ഉള്ളൂ.
0: ഇവിടെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ്?
1: രാവിലെ 10 മണി മുതൽ നൈറ്റ് 8 മണി വരെയാണ്. രണ്ട് ഡ്യൂട്ടിക്കാർ, രണ്ട് ഷിഫ്റ്റ് ആയിട്ട് വരും ഗാർഡുകൾ. കീപ്പർ രാവിലെ 9:30 വന്ന് 5 മണിയാകുമ്പോൾ പോകും.
0: ഓക്കെ, വളരെ നന്ദി.
1: താങ്ക് യു.

0: നിരവധി ആൾക്കാരാണ് അക്കോരയം കാണാൻ വേണ്ടിട്ട് വരുന്നത്. ഇറങ്ങി വരുന്ന കുറെ പേരുണ്ട്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. പേരെന്താണ്?
1: ദേവിക. ദേവിക എന്ത് ചെയ്യുന്നു? ഞാൻ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ആണ്.
0: കൂടെ വന്ന ആളുടെ പേരെന്താ?
2: ഷബ്ന.
0: ഷബ്ന എന്ത് ചെയ്യുന്നു?
2: ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ്.
0: ഏത് കോളേജാ?
2: LBS.
0: അപ്പൊ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടിട്ട് വന്നതായിരിക്കും.
1: എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വന്നതാണ്.
0: കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ?
1: നല്ല രസമുണ്ട്, കുറെ വെറൈറ്റി ഫിഷസ് ഒക്കെ കാണാൻ പറ്റി.
0: എവിടെയാണ് സ്ഥലം?
1: ഞാൻ ശരിക്കും കോട്ടയാണ്.
2: ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്.
0: ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ?
1: ആ, ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടു വട്ടം വന്നിട്ടുണ്ട്.
0: അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ടും കൂടെ ഞങ്ങൾ കേൾപ്പിച്ചു തരും. ഇഷ്ടമുള്ളൊരു പാട്ട് പറയാമോ?
1: തേൻമൊഴി തിരുച്ചിത്തിരമ്പലത്തെ പാട്ട്.
0: രണ്ടുപേരിൽ പാട്ട് പാടാറുണ്ടോ?
1: ഓക്കെ, ശരി.
0: പരിചയപ്പെട്ടതിൽ സന്തോഷം.
1: താങ്ക് യു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കാതുകളിൽ എത്തിച്ച വിശേഷങ്ങൾ വളരെ ചെറുതാണെന്നറിയാം. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. വാക്കുകൾ കൊണ്ട് അത്രയും വിവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു യാത്ര പോയതിന്റെ ചെറിയൊരു രസം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
1: പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര പോകാൻ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ഇനി യാത്ര പോകാൻ പറ്റാത്തവർ ഒട്ടും സങ്കടപ്പെടുകയും വേണ്ട. പൂക്കളെയും പുഴകളെയും കണ്ട്, മഞ്ഞും മഴയും കൊണ്ട്, കുന്തും മലയും കടന്ന് നമ്മൾ ഇനി എത്ര യാത്രകൾ പോകാനിരിക്കുന്നു. സങ്കല്പങ്ങളുടെ ചിറകിലേറി നിങ്ങൾക്കും കൂടെ വരാം. കാത്തിരിക്കൂ. ചീൻ സഞ്ചാരി, സുരേഷ് കുമാർ, സെവിൽ ജിഹാൻ, കവിത അജിത്, അനീഷ് പി നായർ, മിനി അജു.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പെട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പെട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്. ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പായ റെയിൽ വൺ ഡൌൺലോഡ് ചെയ്യുക. റിസർവേഷൻ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എല്ലാം ഒരു ടച്ചിൽ ലഭ്യമാകും. നിങ്ങളുടെ മൊബൈലിൽ ഇടം ലാഭിക്കൂ, യാത്ര സുഗമമാക്കൂ.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂലൈ 25, അതായത് നാളെ, വേൾഡ് IVF ഡേ ആയി ആചരിക്കപ്പെടുകയാണ്. എന്താണ് IVF ചികിത്സ? വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാർക്ക് എപ്പോഴാണ് IVF ചികിത്സ നടത്തേണ്ടത്? അതിന്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. നാളെ ജൂലൈ 25 IVF ഡേ ആയി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യം?
3: ലോകമെമ്പാടുമുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് IVF ഡേ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ IVF ബേബി ലോകത്തിൽ പിറന്നത് UKയിലാണ്. UKയിൽ 1978 ജൂലൈ 25 പാട്രിക് സ്റ്റെപ്ടോയുടെയും റോബർട്ട് എഡ്വേർഡ്സിന്റെയും നേതൃത്വത്തിൽ 1975 ഓൾഡ്ഹാം UKയിലെ ലൂയി ബ്രൗൺ എന്നൊരു ബേബി ജനിച്ചത് എന്നെ കോമമറേറ്റ് ചെയ്താണ് നമ്മൾ അതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ 25. ആ അതിനെയാണ് വേൾഡ് IVF ഡേ ആയിട്ട് ലോകമെങ്ങും കൊണ്ടാടുന്നത്.
2: സർ, എന്താണ് IVF ചികിത്സ? അതിനെ കുറിച്ചൊന്ന് ലളിതമായി പറയാമോ?
3: IVF അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതിനൊരു കൊളോക്കിയലായിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആദ്യത്തെ ബേബീസ് ഒക്കെ വന്നത് അന്ന് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചായിരുന്നു ഈ അണ്ഡങ്ങളെയും ബീജങ്ങളെയും ഒക്കെ യോജിപ്പിച്ചതും അതിന്റെ അകത്ത് സംഭരിച്ച ശേഷമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന പേര് തന്നെ വന്നത്. കാലം മാറുന്നതനുസരിച്ച് ടെസ്റ്റ് ട്യൂബ് ഒക്കെ മാറി ഇപ്പൊ പെട്രി ഡിഷായി എന്ന് പറഞ്ഞ, പക്ഷേ പേര് അതേപോലെ തന്നെ തുടരുകയാണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത് ഫാലോപ്യൻ ട്യൂബിലാണ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ്. അണ്ഡവാഹിനി കുഴലിൽ അണ്ടവും ബീജവും തമ്മിൽ കാണുകയും അത് ചേരുകയും ഒരു ഭ്രൂണമായിട്ട് വളരുകയും ഏകദേശം ഒരു 5-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ആ ട്യൂബിലൂടെ ഒഴുകി വന്ന് തിരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് ഒട്ടിപ്പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഒരു ഗർഭമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു സംഭവം, അതായത് അണ്ടവും ബീജവും തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയ പുറത്തു വെച്ച് നടക്കുകയാണ്. അതായത് ശരീരത്തിന് പുറത്തു വെച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ IVF എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്ത്രീ പുരുഷനാണെങ്കിൽ പുരുഷന്റെ ബീജം സ്വയംഭോഗം ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വൃഷണത്തിൽ നിന്ന് കുത്തിയോ എടുത്ത് നമ്മളത് എംബ്രിയോളജിസ്റ്റിനെ ഏൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ അണ്ടമാണെങ്കിലും നമ്മൾ ചെറിയൊരു മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മയക്കം കൊടുക്കുകയോ ചെയ്തിട്ട് വെജൈന വഴി നമ്മൾ ഈ അണ്ടാശയത്തിൽ നിന്നും മെച്ചൂറായിട്ടുള്ള എഗ്ഗിനെ നമ്മൾ വലിച്ചെടുത്ത് അതിനെയും ഒരു പെട്രി ഡിഷിലാക്കി എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുകയും ഇക്സി മെഷീൻ ഉപയോഗിച്ചിട്ട്, ഇക്സി എന്ന് പറഞ്ഞൊരു വർക്ക് സ്റ്റേഷൻ ഉണ്ട്, ആ വർക്ക് സ്റ്റേഷന്റെ അടിയിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ഒരു ബീജത്തിനെ എടുത്ത് ഈ അണ്ടത്തിനകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇക്സി എന്ന് പറയുന്നത്. ഇക്സിയും IVF തമ്മിൽ വ്യത്യാസമുണ്ട്. IVF എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കിട്ടുന്ന അണ്ടത്തിനെ, ഒരു അണ്ടത്തിന്റെ കൂടെ ഒരു 50,000 ബീജത്തിനെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. അടുത്ത ദിവസം ഇതിലെ നല്ല ശക്തിയുള്ള, നല്ല കഴിവുള്ള ഒരു ബീജം ഈ ഒരു അണ്ടത്തിൽ പ്രവേശിക്കുകയും അടുത്ത ദിവസം അതിനെ രണ്ട് കോശങ്ങളായിട്ട് കാണുകയാണെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നർത്ഥം. ആ ഒരു പ്രക്രിയക്കാണ് IVF എന്ന് പറയുന്നത്. ഇപ്പോൾ IVF ക്ലിനിക്കിലെല്ലാം കൂടുതൽ ചെയ്യുന്നത് ഇക്സി എന്നുള്ളൊരു പ്രൊസീജിയറാണ്. ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അണ്ടത്തിനെ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുത്ത് കൊടുക്കുന്ന അണ്ടത്തിനെ, അതിൽ ഒരു സിംഗിൾ നല്ല രീതിയിലുള്ള അണ്ടത്തിനെ, ആ അണ്ടത്തിനെ മൈക്രോസ്കോപ്പിന്റെ അടിയിലൂടെ സെലക്ട് ചെയ്ത ഒരു ബീജത്തിനെ ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഉറപ്പാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അണ്ടത്തിനുള്ളിൽ ബീജം കടന്നു എന്ന് 100% ഉറപ്പ് വരുത്തുകയാണ്. അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ രണ്ട് കോശമുണ്ടെങ്കിൽ അതിനെ ഫെർട്ടിലൈസേഷൻ ചെയ്തു എന്ന് പറയുന്നു. അതിനെ ഗ്രോ ചെയ്ത് ഒരു 3 ദിവസം മുതൽ 5 ദിവസം വരെ ഇൻക്യുബേറ്ററിൽ വെച്ച് ഗ്രോ ചെയ്ത് അതിനെ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഗർഭം പോലെ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 14-ാമത്തെ ദിവസം, ഒരു 12 മുതൽ 14-ാമത്തെ ദിവസം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ, ആ ഗർഭം ആ ഗർഭപാത്രത്തിൽ പിടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും.
2: സർ, ആർക്കൊക്കെയാണ് IVF ചികിത്സ ആവശ്യമായി വരുന്നത്?
3: IVF ന് പ്രത്യേകമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, അണ്ഡവാഹിനി കുഴലിൽ ബ്ലോക്ക് ഉള്ളവർ. നമ്മുടെ പ്രത്യുൽപാദനം നടക്കുന്നത് അണ്ഡവാഹിനി കുഴലിലാണ്. അപ്പോൾ ഈ കുഴൽ ബ്ലോക്ക് ആണെങ്കിൽ ഈ അണ്ടവും ബീജവും തമ്മിൽ കാണുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഗർഭധാരണത്തിന് യാതൊരു വകയും ഇല്ല. അപ്പോൾ അവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് IVF ചികിത്സ പറ്റുന്നത്. അതുകൂടാതെ പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ പരാജയപ്പെട്ട ഒരുപാട് നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷനൊക്കെ കൊടുത്ത് പരാജയപ്പെട്ടവരുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും IVF ഒരു ഉപകാരമുള്ള പ്രൊസീജിയറാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ചും നമുക്ക് മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്മാരിൽ കൗണ്ട് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 1 മില്യൺ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 15 മില്യൺ കൗണ്ടാണ് സാധാരണ രീതിയിൽ നല്ല ബീജങ്ങളുടെ കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷന്റെ ബീജപരിശോധന നടത്തിയാൽ അതൊരു 5 മില്യണി താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മില്യണി താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് IVF ആണ്. 1 മില്യണി താഴെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ICSI ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ട്യൂബിൽ പ്രശ്നമുള്ളവർക്ക് നമുക്ക് IVF ചെയ്യാം. 2, മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്റെ ബീജത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൗണ്ടിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ മോർഫോളജിയിലാവാം, അതിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ, ബീജത്തിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF അല്ലെങ്കിൽ ICSIയിലോട്ട് പോകാം. പരാജയപ്പെട്ട ട്രീറ്റ്മെൻറ്റ്, നമുക്ക് ഒരുപാട് ഈ ഓവുലേഷൻ ഒക്കെ നടത്തി അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകൾ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ആൻസറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും IVFലോട്ട് പോകാം. അണ്ഡങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, 35 വയസ്സിന് മേലെയൊക്കെയുള്ള ആൾക്കാരിൽ ഒരുപാട് അണ്ഡങ്ങൾ കുറവായിരിക്കും. അവൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് IUI ഒക്കെ ചെയ്തു എന്നിട്ടും പരാജയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരമാണ് IVF അല്ലെങ്കിൽ ICSI.
2: സർ, മറ്റൊരു സംശയമുള്ളത്, ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ IVF ചികിത്സ നടത്താൻ കഴിയുമോ, അതോ അതിനായി പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ?
3: തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് IVF ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാൻസർ ഒക്കെ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചു. ഇപ്പം RCC എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം അടുത്ത ഇപ്പം ക്യാൻസർ ഇത് ചെയ്തു, അതിന് മുമ്പ് അവർ രണ്ടും എടുത്ത് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് റാൻഡം സ്റ്റാർട്ട് ചെയ്ത് അതിന് നമുക്ക് മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമില്ല. പക്ഷേ സാധാരണ ഗതിയിൽ നമുക്ക് മുന്നൊരുക്കങ്ങളോടെ ഒരു IVF ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസ് റേറ്റ് കൂടും. മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇപ്പം പുരുഷനാണെങ്കിൽ മദ്യപാനവും സ്മോക്കിംഗ് ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നിർത്തുക. സ്ത്രീ ആണെങ്കിൽ അവരൊരു ഐഡിയൽ ബോഡി വെയ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫോളിക് ആസിഡ് കഴിക്കുക, കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. തൈറോയിഡ് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്. അതുകൂടാതെ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ് കിട്ടുന്ന ഒരു പ്രക്രിയയല്ല. അങ്ങനെ ഒരുപാട് വിശ്വാസം നമുക്ക് ഒരു ഏറ്റവും നല്ല IVF നടത്തുന്ന ഒരു സ്ഥാപനം എടുത്തിയാൽ പോലും അവർക്കൊരു 50 മുതൽ 60% മേലെ നമുക്കൊരു സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല, അതിന് മേലെ പോകത്തില്ല. അപ്പം ആ ഒരു നോർമലായിട്ടുള്ള എത്രയാണ് സക്സസ്, അവരെ ഒരു കൗൺസിൽ ചെയ്യണം. അവർ IVF എന്ന് പറയുമ്പോൾ ഇത്രയും ചിലവൊക്കെ ആക്കുകയാണ്, ഒരുപാട് കോസ്റ്റ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷ കാണും. അപ്പോൾ അവർക്ക് ഒരുപാട് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകരുത്. ഒരിക്കലും നമുക്ക് അതിൻ്റെതായ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു 60 മുതൽ മാക്സിമം ഒരു 50-60% സക്സസ് എന്നുള്ള രീതിയിലൊക്കെ കൗൺസിൽ ചെയ്യേണ്ടി വരും. ഈ IVFൽ എന്തൊക്കെയാണ് ഉള്ള ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് പറയണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. IVFനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ദമ്പതിമാരെ നമ്മൾ ക്ലിനിക്കിൽ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾക്കാണ് മെയിനായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിൽ സ്ത്രീകളെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർക്ക് മാസമുറയൊക്കെ കൃത്യമായിട്ട് വരുത്തിയ ശേഷം ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ 1 പ്രാവശ്യം 1 അണ്ഡമാണ് വിരിയുന്നത്. പക്ഷേ IVFൽ നമുക്ക് 1 അണ്ഡം കൊണ്ട് ഒന്നും ആവത്തില്ല, കൂടുതൽ അണ്ഡങ്ങളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കൂടുതൽ അണ്ഡങ്ങളെ ഉണ്ടാക്കാനും അതിനെ വിരിയിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഹോർമോൺസ് കൊടുക്കുകയാണ്. FSH, LH എന്ന് പറഞ്ഞ ഹോർമോൺസ് ഇഞ്ചക്ഷൻ മുതേന. അപ്പം ഓരോരുത്തരുടെയും വെയിറ്റും അവരുടെ വയസ്സും അവരുടെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞങ്ങൾ ഒരു ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രത്യേക ഡോസിലുള്ള ഹോർമോൺസ് ഏകദേശം 8-9 മുതൽ 11 ദിവസം നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ 8 മുതൽ 9 ദിവസം വരെ ചിലപ്പം അവർക്ക് മെച്യൂർ ആയിട്ടുള്ള എഗ്ഗ് കിട്ടും. ഓക്കെ. അപ്പം പക്ഷേ ചിലർക്കാണെങ്കിൽ അതൊരു 11, ഇപ്പം പ്രായമൊക്കെ കൂടിയുള്ള ആൾക്കാർക്കാണ് അവർക്ക് അണ്ഡാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 11 മുതൽ 12 ദിവസം വരെ ചിലപ്പോൾ ഈ സ്റ്റിമുലേഷൻ, ഇതിന് മെയിനായിട്ട് പറയുന്നത് ഒവേറിയൻ സ്റ്റിമുലേഷൻ ആണ്. നമ്മൾ കൺട്രോൾ ചെയ്ത് ഒവേറിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഐ വി എഫിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലൊരു 5-ാമത്തെയോ 6-ാമത്തെ ദിവസം മുതൽ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്. സ്കാൻ വെച്ചിട്ട് എത്ര അണ്ടങ്ങൾ വളർന്നു വരുന്നു, അണ്ടങ്ങൾ വളർന്നുണ്ടോ വരുന്നുണ്ടോ, നമുക്ക് ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്കാൻ വഴിയാണ്. ഹോർമോൺ ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും. യൂഷ്വലി നമ്മൾ സ്കാനാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് അണ്ടവളർച്ചയെ നോക്കുന്നു. ആ അണ്ടം വളർന്ന് ഒരു പ്രത്യേക ഘട്ടം, അതായത് ഒരു 17 മില്ലിമീറ്റർ 18 മില്ലിമീറ്റർ വരെ എത്തുകയാണെങ്കിൽ ആ അണ്ടത്തിൽ നല്ലൊരു മെച്ചുറായിട്ടുള്ള ഒരു എഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ പിക്ക് ചെയ്യാനുള്ള സമയമായി, അതിന് ഓവുലേഷനുള്ള സമയമായി, അതിനെ നമുക്ക് വലിച്ചെടുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു ഫൈനൽ മെച്ചുറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിഗർ കൊടുക്കുന്നു. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു HCG എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ആഗണിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഈ എഗ്ഗിനെ മെച്ചുറാക്കുന്നു. ഈ മെച്ചുറായ എഗ്ഗിനെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തൊരു 35 മുതൽ 40 മണിക്കൂറിനുള്ളിൽ മയക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച ശേഷം നമ്മൾ അണ്ടാശയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ അണ്ടത്തിനെയാണ് നമ്മൾ എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുന്നത്. ആ ദിവസം തന്നെ പുരുഷന്റെ ബീജം എടുക്കുന്നു. പുരുഷന്റെ ബീജം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IVF മുമ്പ് തന്നെ നമുക്ക് ബാക്കപ്പായിട്ടൊരു ബീജത്തിന്റെ സാമ്പിൾ എടുത്ത് സൂക്ഷിച്ചു വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ IVF ടെൻഷനൊക്കെ ചിലപ്പം അന്ന് കൂടിയിട്ട് ചിലപ്പോൾ ആ പുരുഷൻ അന്ന് ബീജം ചിലപ്പോൾ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ചിലപ്പം കാണത്തില്ല എന്ന്. ഈ ടെൻഷനൊക്കെ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. അപ്പം നമ്മളൊരു ബാക്കപ്പായിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് സാമ്പിൾ ആയിരിക്കും നല്ലത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ പുരുഷൻ ബീജം കൊടുക്കുന്നു, സ്ത്രീയുടെ അണ്ടും നമ്മൾ വലിച്ചെടുക്കുന്നു. ഈ ഒരു വലിച്ചെടുത്ത അണ്ടവും ഈ എടുത്ത ബീജവും അതിനെ പ്രിപ്പയർ ചെയ്ത ശേഷം എംബ്രിയോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിന്റെ അടിയിലൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. IVF ആണെങ്കിൽ ഏകദേശം 50,000 മുതൽ 1,00,000 ബീജം ഒരു അണ്ടത്തിന്റെ കൂടെ ഇടുന്നു, അത് നാച്ചുറലായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ICSI ആണെങ്കിൽ ഒരു ബീജം ഒരു അണ്ടത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് പിന്നെ ഇതിനെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു, അതിന്റെ വളർച്ച നോക്കുന്നു. 2-ന്നെന്ന് 3-ന്നെന്ന് 4-ന്നെന്ന് അങ്ങനെയുള്ള രീതിയിൽ എത്രത്തോളം വളരുന്നു നോക്കുന്നു. സാധാരണഗതിയിൽ 3 ദിവസം വരെ വളർച്ച വരികയോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം വരെ വളർത്തുകയോ ചെയ്ത ശേഷം 3-ന്നെന്നോ അല്ലെങ്കിൽ 5-ന്നെന്നോ നമ്മൾ തിരിച്ച് ഗർഭാതുരത്തിലെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, സ്ത്രീയുടെ ആരോഗ്യമെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ 1-ഓ 2-ഓ നല്ല ഭ്രൂണത്തിനെ, ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല ഭ്രൂണത്തിനെ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ചിട്ട് എത്ര സെല്ലുണ്ട് അതിലെത്ര പ്രശ്നങ്ങൾ വല്ലതും ഉള്ളതാണോ, അപ്പോൾ അതിൽ നല്ല ഭ്രൂണത്തിനെ നോക്കി സെലക്ട് ചെയ്ത് 2 എണ്ണം മാക്സിമം ഗർഭപാത്രത്തിലോട്ട് 3-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ നമ്മൾ തിരിച്ചിടുന്നു. തിരിച്ചിട്ട ശേഷം സാധാരണ രീതിയിലുള്ള IVF പ്രഗ്നൻസിക്ക് നമുക്കൊരു 10 മുതൽ 14 ദിവസത്തേക്ക് വരെ ഈ ഗർഭത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് 3 ഘട്ടമായിട്ട് തിരിക്കാം. 1 ഒവേറിയൻ സ്റ്റിമുലേഷൻ, പിന്നെ അതിനെ ട്രിഗർ ചെയ്ത് അതിനെ നമ്മൾ അണ്ടം എടുത്ത് വലിച്ചെടുക്കുന്നു, പിന്നെ എംബ്രിയോളജിസ്റ്റിന്റെ കയ്യിൽ കൊടുത്ത് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഭ്രൂണമാക്കുന്നു, ഭ്രൂണം വളർത്തുന്നു, വളർത്തിയിട്ട് 3-ാമത്തെയോ 5-ാമത്തെയോ ദിവസം തിരിച്ചിടുന്നു. അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നു, എന്നിട്ട് നമുക്കൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ സംഭവം നമ്മൾ ഈ ഭ്രൂണത്തിനെ തിരിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ചിലപ്പോൾ ഗർഭാതുരത്തിന്റെ ഉൾഭാഗം അത്ര ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണും, നമുക്ക് ഒരു കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഭ്രൂണം തിരിച്ച് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭ്രൂണങ്ങളെയെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, അതിനെ ശീതീകരിച്ചു വെക്കുന്നു. ശീതീകരിച്ചു വെച്ച ശേഷം ആ ശീതീകരിച്ച ഭ്രൂണത്തെ പിന്നൊരവസരത്തിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. പിന്നെ ഇപ്പോൾ 3 മാസമോ അല്ലെങ്കിൽ 5 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ ഗർഭാതുരത്തിന്റെ ഉൾഭാഗത്തെ ആ ആവരണത്തിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മരുന്ന് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത ശേഷം തിരിച്ച് ഭ്രൂണത്തിനെ ഇടുന്നു. അങ്ങനെയും സംഭവിക്കാം. 2 രീതിയിൽ നമുക്ക് എംബ്രിയോസിനെ ഭ്രൂണത്തിനെ തിരിച്ച് ഗർഭപാത്രത്തിലോട്ട് ഇടാം. 1 ഫ്രഷ് ആയിട്ട്, അതായത് ആ IVF സൈക്കിൾ നടക്കുന്നതിന്റെ കൂട്ടത്തിലിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ അവസരം നല്ലൊരു അവസരം അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശീതീകരിച്ച ശേഷം പിന്നെ അത് മാത്രമല്ല, നമുക്ക് 2 ഭ്രൂണങ്ങളെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ IVF ചെയ്യുമ്പോൾ കൂടുതൽ ഭ്രൂണങ്ങൾ ഉണ്ടാവും, ചിലർക്ക് 8 ഭ്രൂണങ്ങൾ നല്ല ഭ്രൂണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ 10 എണ്ണം ഉണ്ടാവും. ഇതിനെല്ലാം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭ്രൂണങ്ങളെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് IVF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് 2-ാമത്തെയോ 3-ാമത്തെയോ ഒക്കെ ഈ ഭ്രൂണങ്ങളെ ഘട്ടംഘട്ടമായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഇതിൽ പോസിറ്റീവായി ബേബിയായി 2 വർഷം കഴിഞ്ഞ ശേഷം 2-ാമതൊരു ബേബിക്ക് വേണ്ടി ഇത്രയും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഭ്രൂണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം ഇതൊക്കെയാണ് ഒരു IVF അല്ലെങ്കിൽ ICSI സംഭവിക്കുന്നത്.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
0: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് ലളിത എം, ലക്ഷ്മി എം എന്നിവർ പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ. ആദ്യം ശിവനെ നിനയുന്നവർ എന്നാരംഭിക്കുന്ന കവി കുഞ്ചരഭാരതി രചിച്ച കൃതി, രാഗം ഹിന്ദോളം, ആദിതാളം.

ലക്ഷ്മി എം എന്നിവർ പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. രാഗാമൃതത്തിൽ അടുത്തതായി പാണാവള്ളി അനിൽകുമാർ വയലിനിൽ വായിച്ച ത്യാഗരാജ കൃതി കേൾക്കാം. രാമാനീവേ എന്നാരംഭിക്കുന്നു രാഗം. നാരായണി ആദിതാളം.